ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 19. കൊല്ലവർഷം 1201, കർക്കിടകം 25. 2026 ആഗസ്റ്റ് 10 തീയതി തിങ്കളാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്
2: കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ.
3: ധർമ്മത്തിന്റെ മൂർത്തിയും മഹാപുരുഷന്റെ സർവ്വലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ശ്രീരാമചന്ദ്രനാണ് രാമായണത്തിലെ നായകൻ. ധർമ്മവും ഋഷിത്വവും ഒരാളിൽ നല്ലപോലെ ചേർത്തിണക്കിയ മനുഷ്യദേവനാണ് ശ്രീരാമൻ. അതുല്യനായ ആദർശ പുരുഷൻ, ധർമ്മവിഗ്രഹം കൂടിയാണ്. ജനങ്ങൾക്ക് അനുകരണീയനായ മഹാപുരുഷാഗ്രേസരൻ ആരെങ്കിലും തന്നെ ദ്രോഹിച്ചാൽ അത് മറക്കുകയും ഉപകാരം ചെയ്താൽ അത് നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുക രാമന്റെ ഗുണഗണങ്ങളിൽപ്പെടുന്നു. വാക്പാടവത്വത്തിന്റെ വചോഗുണങ്ങളുടെ സമര പാടവാദി ക്ഷാത്രഗുണങ്ങളുടെ ഗംഭീരവും മഹനീയവുമായ ഭുജപരാക്രമങ്ങളുടെ പുരുഷനായക സങ്കല്പങ്ങളെല്ലാം രാമനിൽ സമ്മേളിച്ചിട്ടുണ്ട്. രാമായണത്തിലെ പ്രതിനായകനാണ് രാവണൻ. മഹാതപസ്വിയും പരാക്രമിയും ദുർവൃത്തികൾക്ക് കേളികേട്ടവനുമായ വീരരാക്ഷസൻ ലങ്കയുടെ ചക്രവർത്തിയാണ്. 10 തലയും ബീബത്സ ശരീരവും ദംഷ്ട്രകളും തിളങ്ങുന്ന മുടിയും സ്വർണരത്നാദി വിഭൂഷണങ്ങളും ചേർന്ന രൂപം ആരിലും അത്ഭുതാദരങ്ങൾ ഉണ്ടാക്കും. അയോധ്യാപതിയുടെ വർണ്ണന ഋഷി വാൽമീകി 18 ശ്ലോകങ്ങളിൽ ഒതുക്കിയെങ്കിൽ ലങ്കാപുരിയുടെ മഹിമാതിശയങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ 200ൽ പരം ശ്ലോകങ്ങൾക്കും കഴിയാതെ പോന്നു. തപസ് ബാഹുബലം അധർമ്മം ഇവ മൂന്നും രക്ഷോരൂപം കൈക്കൊണ്ടാൽ എങ്ങനെയായിരിക്കും? അതാണ് ലങ്കേശനായ രാവണൻ. രഥത്തെ ഏകകാലത്തിൽ ദശദിക്കിലേക്കും അഭിമുഖമാക്കാൻ വൈദഗ്ധ്യമുള്ളവനാണ് ദാശരഥൻ. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 10 ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് നമ്മുടെ ശരീരം. ശരീരമാകുന്ന രഥം 10 ദിക്കിലേക്കും നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കും. രാജധർമ്മം ഭോഗത്തിലല്ല ത്യാഗത്തിലായിരിക്കണം. ദശരഥന്റെ

0: ജീവിതം ഭോഗത്തിന് പ്രാധാന്യം നൽകി. ജീവിതത്തിന് ചില ധർമ്മങ്ങളുണ്ട്. വാനപ്രസ്ഥിയാകേണ്ട ഘട്ടത്തിൽ അതുവഴി പോകാതെ ഭോഗലാലസ്യങ്ങളിൽ മുഴുകിയ ദശരഥ ജീവിതം അതുകൊണ്ട് തന്നെ ഒടുവിൽ മഹാദുരന്തമായി തീരുകയും ചെയ്യുന്നു. രാമായണത്തിലെ പ്രഥമ സ്ഥാനത്തിനർഹനായ വിശ്വമോഹന കഥാപാത്രമാണ് ഹനുമാൻ. ബുദ്ധി, ബലം, യശസ്, ധൈര്യം, നിർഭയത്വം, അരോഗത, അജാഢ്യത, വാക്സാമർഥ്യം എന്നീ എട്ട് ഗുണങ്ങളും ഒരാളിൽ ചേർന്നു കാണണമെങ്കിൽ അത് ഹനുമാനിൽ ദർശിച്ചാൽ മതി. കൃഷ്കന്ധാകാന്ഡം മുതൽ പിന്നീട് നടക്കുന്ന സർവരംഗങ്ങളിലും ആഞ്ജനേയന്റെ വിചിത്ര ചരിത്രത്തിന്റെ ചിത്രങ്ങൾ കാണാം. സർവഗുണങ്ങളാൽ സമ്പന്നനായ മഹാതേജോരൂപം തന്നെയായിരുന്നു വീരഹനുമാൻ. ശുദ്ധമായ സത്യഗുണത്തിന്റെ ഉദാത്ത മാതൃകയാണ് രാവണ സഹോദരനായ വിഭീഷണൻ. ഒരാൾ ലോകപരാക്രമത്തിനിറങ്ങുമ്പോൾ മറ്റൊരു സഹോദരൻ ഉറക്കവും തീറ്റിയുമായി കഴിയുന്നു. എന്നാൽ വിഭീഷണനോ തപസ്സും ധ്യാനവുമായി കഴിയുന്നു. അപരസേവകനെന്ന ആധുനിക യുഗത്തിലും വിമർശിക്കപ്പെടുന്ന വിഭീഷണൻ ഏത് കഷ്ടാവസ്ഥയിലും അധർമ്മത്തിൽ ബുദ്ധി ചെല്ലാത്ത ധർമാത്മാവാണ്. ഭൂമിശാസ്ത്ര വിജ്ഞാനത്തിൽ സുഗ്രീവനോളം ജ്ഞാനം രാമായണത്തിൽ മറ്റൊരാൾക്കുമില്ല. തന്റെ സേനകളെയും സേനാനായകരെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ള സുഗ്രീവൻ കിഷ്കന്ധയിലെ പ്രസവണത്തിൽ വെച്ച് നടത്തിയ പ്രസംഗം പുരാതന കാലത്തെ ഭൂവിജ്ഞാനത്തിന് മികച്ച ദൃഷ്ടാന്തമാണ്. സുഗ്രീവന്റെ സുനിശ്ചിതമായ ഈ ജ്ഞാനം എങ്ങനെയാണുണ്ടായത്? ജ്യേഷ്ഠൻ ബാലിയെ പേടിച്ച് സുഗ്രീവൻ ഒരുപക്ഷെ ഭൂമി മുഴുവൻ പാഞ്ഞു നടന്നിട്ടുണ്ടാവാം. ലക്ഷണമൊത്തവനാണല്ലോ ലക്ഷ്മണൻ. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായ രാമാനുജൻ കൊട്ടാര സുഖങ്ങളെ ഉപേക്ഷിച്ച് കൊടിയ വനാന്തരത്തിലേക്ക് നടന്നുപോയവനാണ്. ഒരിക്കൽ പോലും തന്റെ സുഖത്തെപ്പറ്റി ചിന്തിക്കാതെ 14 കൊല്ലം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാമനും രാമപത്നിക്കും കാവൽ നിന്നു. എല്ലാ വ്യക്തിബന്ധങ്ങളും ധർമാനുഷ്ഠാനങ്ങൾക്ക് താഴെയാണെന്ന് കണ്ട ദാശരഥികൾ മാനവകുലത്തിനെന്നും മാതൃകയാണ്. ധർമ്മപഥികനായ രാമനും കർമ്മപഥികനായ ലക്ഷ്മണനും സൂര്യനും സാഗരങ്ങളും ഉള്ളയിടത്തോളം കാലം നിലനിൽക്കുക തന്നെ ചെയ്യും. രാമായണ സാഗരത്തിലെ ആഴത്തിൽ മുങ്ങി നോക്കിയാൽ വിലമതിക്കാനാകാത്തൊരു മുത്തു കിട്ടും. ത്യാഗോജ്വല വ്യക്തിത്വമായി വിളങ്ങുന്ന രാമസഹോദരൻ ഭരതനാണ് ഈ രത്നം. അനായാസമായി കൈവന്ന രാജസുഖങ്ങളെ, ഛത്രചാമരങ്ങളെ, രത്നം പതിച്ച സിംഹാസനത്തെ വലിച്ചെറിഞ്ഞ തങ്കവിഗ്രഹം, അതാണ് ഭരതൻ. രാമായണം മഹർഷിമാരുടെ ചരിത്രം കൂടിയാണ്. രാമായണം എഴുതിയത് ഒരു മഹർഷിയാണെങ്കിൽ രാമായണ കഥ വാൽമീകിക്ക് ഉപദേശിക്കുന്നതും മഹർഷിയായ നാരദനാണ്. രാക്ഷസന്മാരുടെ നിഗ്രഹ കഥകളേക്കാൾ മഹർഷിമാരുടെ അനുഗ്രഹ കഥകളാണ് കൂടുതലായുള്ളത്. ദേവർഷിമാരുടെയും രാജർഷിമാരുടെയും മഹർഷിമാരുടെയും ഋഷികളുടെയും വിശുദ്ധതയുടെ വിലാസരംഗം കൂടിയാണ് രാമായണം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് KN രാധാകൃഷ്ണൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും പങ്കെടുക്കുന്ന എക്സ്പ്ലോസീവ് ഓർഡനൻസ് ഡിസ്പോസൽ പരിശീലനം ഇന്ന് കൊച്ചിയിലെ സതേൺ നാവിക് കമാൻഡിൽ തുടക്കമാകും. ഈ മാസം 14 വരെയാണ് പരിശീലനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ സി അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കേരള തമിഴ്നാട് അതിർത്തിയായ അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നീലഗിരി സ്വദേശികളായ രാജ്കണ്ണൻ, TD ഭോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. കർക്കിടക വാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്രാ സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പുണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-ന് 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഫിസു വേൾഡ് കപ്പ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. മുംബൈയിലെ സോമയ്യ വിദ്യാവിഹാർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലിയിൽ കുമാരനാശാന്റെ മിന്നാ മിനുങ്ങ് എന്ന കവിത ആലാപനം കെ വി സുഗന്ധ. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണ പാരായണം, പാരായണം ചെയ്യുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകത്തിൽ ആസാദി, സ്വാതന്ത്ര്യത്തിന്റെ സമരഗാഥകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ചരിത്ര ചിത്ര പ്രദർശനം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ ദുരവസ്ഥ, ഒരു പുനർവായന, കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കാവ്യത്തെക്കുറിച്ച് കെ പവിത്രൻ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 ടി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തോറ്റംപാട്ട്. 12:40 ആരോഗ്യദീപ്തിയിൽ പേശീക്ഷയവും അനുബന്ധ രോഗങ്ങളും. കായ ചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. 1:00 സ്വീറ്റ് 70s. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മിയിൽ കുടുംബത്തിന് ഒരു കൂട്ട്. ഹോമിയോപ്പതി വകുപ്പിന്റെ വന്ധ്യത നിവാരണ ചികിത്സാ പദ്ധതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി ജനനി പ്രൊജക്ട് കൺവീനർ ഡോക്ടർ ലേഖ പി കെ മറുപടി പറയുന്നു. വൈകിട്ട് 5:00, 6:00, രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അധ്യാത്മരാമായണം, പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജിക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥിയിൽ കൃഷിയും സംരംഭകത്വ സാധ്യതകളും. മയ്യിൽ മുല്ലക്കൊടിയിലെ കെ വി കുഞ്ഞികൃഷ്ണൻ, മകൻ ജിതിൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് കൃഷിജാലകം. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8:00 കിളിക്കൂട്ടം. GHS കാലിക്കടവിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചിത്രീകരണം. 10:00 പാർലമെന്റിലെ ചോദ്യോത്തര പരിപാടി. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Shagun Chopra. Prime Minister Narendra Modi met the medalists of the Commonwealth Games 2026 at his residence in New Delhi yesterday. During the interaction, the medal winners shared their experiences from the Games with the Prime Minister. In a social media post, Mr. Modi said that each one of them has made the nation proud through their exceptional performances and their success will motivate many youngsters. Mr. Modi shared a video message and said that those who will play will flourish and appeal to the citizens to always cheer for Bharat.
2: जो खेलेगा वो खिलेगा. ऑलवेज चीयर फॉर भारत. भारत माता की
3: जय.
2: भारत माता की
3: जय.
2: भारत माता की
1: जय. यूथ अफेयर्स एंड स्पोर्ट्स मिनिस्टर मनसुख मांडविया एंड मिनिस्टर ऑफ स्टेट फॉर यूथ अफेयर्स एंड स्पोर्ट्स रक्षा निखिल खडसे वर प्रेजेंट ऑन द ओकेजन. India finished at the fourth spot on the medal table during the games held between 23rd of July and the 2nd of this month at Glasgow in Scotland. Indian athletes won 39 medals, including 13 gold, 17 silver and 9 bronze across various sports. India has crossed 300 gigawatts of non-fossil fuel-based installed electricity generation capacity. The landmark achievement was reached on the 31st of last month. It represents India has achieved more than 60% of its 500 gigawatt target set for 2030. The Ministry of New and Renewable Energy in a statement said that the share of non-fossil fuel-based electricity capacity in the country's total installed electricity generation capacity has

0: നിങ്ങൾ കേട്ടത് കുമാരനാശാൻ എഴുതിയ മിന്നാമിനുങ്ങ് എന്ന കവിത, കെ വി സുഗന്ധ ആലപിച്ചത്.
1: കാവ്യാഞ്ജലി.

0: ആകാശവാണി കണ്ണൂർ. അർച്ചന. അർച്ചനയിൽ അധ്യാത്മരാമായണ പാരായണം.
1: ശ്രീരാമൻ അമാനുഷനാണെന്ന തത്വം വിഭീഷണൻ പറയുന്നു. രാവണന്റെ നിയോഗപ്രകാരം പോയ ശുകനെ വാനരപ്പട മർദ്ദിച്ച് ബന്ധിക്കുന്നു. വാനരപ്പട കടൽ താണ്ടുവാനുള്ള മാർഗം ആലോചിക്കുന്നു. ശ്രീരാമൻ വരുണനെ പൂജിച്ച് പ്രത്യക്ഷപ്പെടുത്തുന്നു. വരുണൻ പറഞ്ഞ സ്ഥലത്തേക്ക് രാമൻ ബാണമയക്കുന്നു. ഈ ഭാഗം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് പാരായണം ചെയ്യുന്നു.

0: അധ്യാത്മ രാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.
1: അർച്ചന സമാപിച്ചു.

0: രാവിലെ 7:05 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകത്തിൽ ആസാദി സ്വാതന്ത്ര്യത്തിന്റെ സമരഗാഥകൾ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സംഘടിപ്പിച്ച ചരിത്ര ചിത്ര പ്രദർശനം. ഏഴ് 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ ദുരവസ്ഥ ഒരു പുനർവായന, കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കാവ്യത്തെക്കുറിച്ച് കെ പവിത്രൻ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. ഏഴ് 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ പേശീക്ഷയവും അനുബന്ധ രോഗങ്ങളും കായ ചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. വസന്തം വിരുന്നൊരുക്കുന്ന വർണ്ണങ്ങളുടെ പൂക്കുടയുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
2: ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും ശരിയായ വിലയിൽ ഈ ഓണത്തിന് ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.
1: ഓണം വിളിക്കുന്നു സെഞ്ചുറിയിലേക്ക്, സെഞ്ചുറി വെഡിംഗ് സെന്റർ. എവർക്കും സെഞ്ചുറിയുടെ ഓണാശംസകൾ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കാസർഗോഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നേതൃത്വത്തിൽ വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിൽ സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2:30 മോക് ഡ്രിൽ നടത്തും. കാപ്പാട് റെസിഡൻഷ്യൽ അസോസിയേഷനും കാപ്പാട് കൃഷ്ണവിലാസം UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ റാലിയും ബോധവൽക്കരണ ക്ലാസും ഇന്ന് രാവിലെ 10:00 കൃഷ്ണവിലാസം UP സ്കൂളിൽ നടക്കും. അഡ്വക്കേറ്റ് TO മോഹനൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഗവൺമെന്റ് ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ ഇന്നും നാളെയും രാവിലെ 10:00 മുതൽ 12:30 വരെ നടക്കും. ഫോൺ നമ്പർ 85 47 12 60 28. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി പ്രസ് ഫോറവും പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും ചേർന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ലേഖന മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 12 രാവിലെ 11:00 മുതൽ പ്രസ് ഫോറം ഹാളിലാണ് മത്സരം. ഫോൺ നമ്പർ 98 47 34 74 77. എടക്കാടിനും കണ്ണൂർ സൗത്തിനും ഇടയിലുള്ള താഴെച്ചൊവ്വ ആയിക്കര ലെവൽ ക്രോസ് ഇന്ന് രാവിലെ 8:00 മുതൽ 15:00 രാത്രി 11:00 വരെ അടച്ചിടും. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗൺ JCC സഹകരണത്തോടെ എംപവേർഡ് വുമൺ എന്ന വിഷയത്തിൽ നാളെ രാവിലെ 11:00 തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ജൈവ സംസ്കൃതി പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് കണ്ണൂർ ജവഹർ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ജൈവമേള സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ സർക്കാർ, അർദ്ധസർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ജീവനക്കാരുടെ എണ്ണം വ്യക്തമാക്കുന്ന ത്രൈമാസ വിവരണി 22 എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 27 00 831. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ ഈ മാസം 25 വരെ നടക്കും. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ശക്തമായ മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാരിൽ നിന്നുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. www.aimsnewkerala.gov.in എന്ന എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499942 5346. പെൻഷൻ ലഭിക്കാത്ത വിമുക്ത ഭടന്മാർ, വിധവകൾ എന്നിവർക്ക് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്നും വർഷത്തിൽ ഒരു തവണ സാമ്പത്തിക സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവർ എല്ലാ രേഖകളും സഹിതം സെപ്റ്റംബർ 30 മുൻപ് അപേക്ഷ കാസർഗോഡ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499942 5686. കയ്യൂർ ഗവൺമെന്റ് ഐ ടി ഐയിലെ വിവിധ ട്രേഡുകളിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 14 രാവിലെ 10 മണിക്ക് നടക്കും. ഫോൺ നമ്പർ 0467223098. അസാപ്പ് കേരളയുടെ കീഴിൽ കാസർഗോഡ് വിദ്യാനഗർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടക്കുന്ന 5 ദിവസം ദൈർഘ്യമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിലേക്ക് 10-ാം ക്ലാസ് പാസ്സായ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 31st. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495999721. എളേരിത്തട്ട് ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപ്പര്യമുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനിൽ അപേക്ഷിച്ച പ്രിന്റൌട്ട് സഹിതം നാളെ ഉച്ചയ്ക്ക് 2 മണിക്കകം കോളേജിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467224583. കണ്ണൂർ നൈമിശാരണ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ജവഹർ ലൈബ്രറി ഹാളിൽ ഈ മാസം 15 രാമായണ പാരായണം സംഘടിപ്പിക്കും. ആദികടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12 രാവിലെ 6:30 മുതൽ തോട്ടട കടപ്പുറത്ത് കർക്കടക വാവ് ബലിതർപ്പണം നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
2: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
2: മൂലക്കുരു, ഫിഷർ ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999582.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
2: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769698.
8: 100,000-ൽ പരം അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോ

0: ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
4: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
3: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
5: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
7: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
8: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ എന്താ ഇത്ര അത്യാവശ്യം? ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എന്നാ ഞാനും വരുന്നളയാ.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഈ ഓണത്തെ വരവേൽക്കാൻ കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ August 25 വരെ.
10: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
9: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം 3 ഭാഗ്യശാലികൾക്ക് 1000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
10: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ August 25 വരെ.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
8: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ?
8: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
12: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
14: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
19: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
20: ട്രെയിൻ സമയം 1:46:49 പരശുറാം എക്സ്പ്രസ് 3 മിനിറ്റ് വൈകിയോടുന്നു. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റു വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ചേച്ചി, ഇത് കണ്ടു.
2: നിക്ഷേപത്തിന്
3: പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
3: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ ഫോസൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെന്റ്. സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലന പരിപാടിക്ക് ഇന്ന് കൊച്ചിയിലെ സതേൺ നാവിക കമാൻഡിൽ തുടക്കമാകും. സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കൽ, നീക്കം ചെയ്യൽ തുടങ്ങിയവയിലാണ് പരിശീലനം. ഈ മാസം 14 വരെയാണ് പരിശീലനമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഇരു നാവികസേനകളിലെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD ടീമുകൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഉഭയകക്ഷി പരിശീലനം ലക്ഷ്യമിടുന്നത്. 2005 മുതൽ രണ്ട് നാവികസേനകളും സംയുക്തമായി സാൽവേജ് EOD പരിശീലനങ്ങൾ നടത്തിവരുന്നുണ്ട്. മേഖലയിലെ 8th പതിപ്പ് പരിശീലനത്തിനാണ് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. തന്ത്രപ്രധാന സമുദ്രപാതകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയിലേക്കും പുതിയ റെയിൽപാത നിർമ്മിക്കുന്ന പദ്ധതി റഷ്യ മുന്നോട്ട് വച്ചു. ഹോർമൂസ് കടലിടുക്ക്, ബോസ്ഫറസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കാൻ ഇത്തരം ബദൽ പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാത് ഗുസ്നുല്ലിൻ വ്യക്തമാക്കി. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. രാജ്യത്തെ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം അറിയിച്ചു. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ ഫോസിൽ ഇന്ധനാധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ പങ്ക് 54% അധികമാണ്. വിവിധ മേഖലകളിലെ ശക്തമായ സംഭാവനകളാണ് ശുദ്ധോർജ ഉൽപ്പാദനത്തിലെ വളർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി.

0: ഉപയോഗ ഊർജ്ജശേഷിയിലെ ദ്രുതഗതിയിലെ പുരോഗതി ഊർജ്ജോൽപാദനത്തിലും പ്രതിഫലിപ്പിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനം, ഇന്ത്യയുടെ വ്യാവസായിക മത്സരശേഷി, ഊർജ്ജ സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രതിരോധശേഷി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ കേരള പോലീസ് ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പരിശോധനകൾ വ്യാപകമാക്കാൻ തീരുമാനിച്ചു. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന വ്യാപക പരിശോധന. ഒന്നിലധികം കേസുകളിൽ പ്രതികളായവർ, ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, ക്വട്ടേഷൻ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർ, അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവർ തുടങ്ങി പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ആകെ 18 പേർ അറസ്റ്റിലായി. 1879 വാഹനങ്ങൾ പരിശോധിച്ചു. ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് സഹായകമാകുകയാണെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോഴിക്കോട്ട് ജില്ലാതല സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലക്കാണ് സ്റ്റാളുകളിൽ ഒരുക്കിയതെന്നും ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ ട്രേഡ് ഫെയറുകളുടെ സംഘാടനമെന്നും സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ ഫൈസൽ ബാബു MLA അധ്യക്ഷനായിരുന്നു. മേയർ O. സദാശിവൻ വിശിഷ്ടാതിഥിയായി. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയർ. സംസ്ഥാന കൃഷിവകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവ് രാവിലെ കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. K. ജയന്ത് MLA അധ്യക്ഷനാവുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. കാർഷിക രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിന് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ C. അച്യുതമേനോൻ സ്മാരക പുരസ്കാരത്തിന് അർഹമായി. 5 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: സംസ്ഥാനതലത്തിൽ നേരത്തെ 2ാം സ്ഥാനവും ജില്ലാതലത്തിൽ 1ാം സ്ഥാനവും ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച കാർഷിക കർമ്മസേന, സ്വന്തമായി കാർഷിക നഴ്സറി എന്നിവ ഈ ഗ്രാമപഞ്ചായത്തിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് C. G. സണ്ണി ആകാശവാണിയോട്.
2: എല്ലാ വർഷവും ഉളിക്കൽ പഞ്ചായത്തിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ ആവശ്യമുള്ള പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാനായി സാധിക്കുന്നു. ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് ആവശ്യമായ തെങ്ങും തൈ, കവുങ്ങൻ തൈകൾ, പച്ചക്കറി തൈകൾ എന്നിവ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുന്നു. കാർഷിക കർമ്മസേന വഴി സാങ്കേതിക പരിജ്ഞാനം ലഭിച്ച തൊഴിലാളികൾ വാടശേഖരങ്ങളെ പണിയെടുത്തു കൊടുക്കുന്നുണ്ട്. ട്രാക്ടർ, അഗ്രസ്കട്ടർ, സ്പ്രെയർ മുതലായ ഉപകരണങ്ങൾ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്.
3: സംസ്ഥാന തലത്തിൽ ഇത്തരമൊരു അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
0: മന്ത്രി N. ഷംസുദ്ദീൻ കാസർകോട് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണ ആശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൊഗ്രാൽ പുത്തൂർ GHSS +1 അഡീഷണൽ ബാച്ചുകളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. ഉച്ചയ്ക്ക് കടമ്പാല ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും എരുന്നുകാട് ഗവൺമെന്റ് LPSലെ ഇന്ററാക്റ്റീവ് ക്ലാസ്റൂം ബോർഡ് സമർപ്പണവും മന്ത്രി നിർവഹിക്കും. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണയാണ് ഇക്കാര്യം അറിയിച്ചത്. ആലപ്പുഴ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. അംഗണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി ന്യൂഡൽഹിയിലെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. ജേതാക്കൾ പ്രധാനമന്ത്രിയുമായി ഗെയിംസിലെ അനുഭവങ്ങൾ പങ്കുവച്ചു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര സഹമന്ത്രി രക്ഷാനിഗ്ലി ഗഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഗെയിംസിൽ പങ്കെടുത്ത താരങ്ങൾ അസാധാരണ പ്രകടനത്തിലൂടെ രാജ്യത്തിന് അഭിമാനമേകിയിട്ടുണ്ടെന്നും അവരുടെ വിജയം യുവാക്കളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ വെള്ളി മെഡൽ നേടി. മുംബൈയിലെ സോമയ്യ വിദ്യാവിഹർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു മത്സരം. ഹോങ്കോങ്, ചൈനയാണ് സ്വർണ മെഡൽ ജേതാക്കൾ. ഓം സെംവാൾ, ഷെമീന അറിയ, സൂരജ് കുമാർ ചന്ദ്, നിരുപമ ദുബെ എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ടീമാണ് മത്സരിച്ചത്. ഒറിഗോണിലെ യൂജിനിൽ ലോക അത്ലറ്റിക്സ് U20 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ വസന്ത്കുമാർ മേഘ്വാൾ പുരുഷന്മാരുടെ ഹൈജമ്പിൽ വെള്ളിയും ഷഹനവാസ് ലോങ് ജമ്പിൽ വെങ്കലവും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 3. ഇന്നലെ 2.21 മീറ്റർ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് സ്കോർ വസന്ത് ഹൈജമ്പിൽ മെഡൽ നേടിയിരുന്നു. കണ്ണൂരിൽ പിടിയിലായ അർജുൻ ആയങ്കിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൂത്തുപറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റാണ് റിമാൻഡ് ചെയ്തത്. പ്രതിയെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റി. പോലീസിനെയും ഗവൺമെന്റിനെയും വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്ന ആയങ്കിയെ ഇന്നലെ പുലർച്ചെയാണ് കണ്ണൂരിൽ നിന്ന് പിടികൂടിയത്. കേരള തമിഴ്നാട് അതിർത്തിയായ അട്ടപ്പാടി മുള്ളിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. നീലഗിരി സ്വദേശികളായ രാജകണ്ണൻ, ടി ഡി ഭോജൻ, രാധിക എന്നിവരാണ് മരിച്ചത്. മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം കോയമ്പത്തൂരിലേക്ക് മടങ്ങുകയായിരുന്ന സംഘമാണ് ഇന്നലെ വൈകിട്ട് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് ബസ്സിൽ നിന്നിറങ്ങവേ അതേ ബസ് കയറി മരിച്ച യാത്രക്കാരിയുടെ സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ നടത്തും. ഈങ്ങാപ്പുഴ സ്വദേശി വസന്തകുമാരിയാണ് കഴിഞ്ഞ ദിവസം ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചത്. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ മരിച്ച ബസ് ഡ്രൈവർ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷ്, കണ്ടക്ടർ ചേവായൂർ സ്വദേശി NM അരുൺ എന്നിവരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായവും പരിഗണനയും സംസ്ഥാന ഗവൺമെൻറ് നൽകണമെന്ന് CPI ജില്ലാ സെക്രട്ടറി P ഗവാസ് ആവശ്യപ്പെട്ടു. മരിച്ച ഡ്രൈവർ KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനും കണ്ടക്ടർ സ്ഥിരം ജീവനക്കാരനുമാണ്. താൽക്കാലിക ജീവനക്കാരൻ എന്ന വ്യത്യാസത്തിൻ്റെ പേരിൽ ആനുകൂല്യവും നിഷേധിക്കാൻ പാടില്ലെന്ന് ഗവാസ് പറഞ്ഞു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തമിഴ്നാട് സ്വദേശി CSHIVAKUMAR അവയവങ്ങൾ 5 പേർക്ക് പുതുജീവനേകും. ശിവകുമാറിൻ്റെ 2 വൃക്കകളും കരളും 2 നേത്രപടലങ്ങളുമാണ് ബന്ധുക്കളുടെ സമ്മതത്തോടെ ദാനം ചെയ്തത്. തീരാവേദനയിലും അവയവദാനത്തിന് സന്നദ്ധരായ കുടുംബത്തോട് മന്ത്രി K മുരളീധരൻ ആദരവ് അറിയിച്ചു. കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മന്ത്രി പറഞ്ഞു. കർക്കിടകവാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-ന് 11:30 സർവീസ് ഉണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുതി ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി കേന്ദ്ര ഗവൺമെൻറ്. സംസ്ഥാനത്ത് ഗുണ്ടാപ്രവർത്തനങ്ങൾക്ക് തടയിടാൻ പോലീസിൻ്റെ ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനകൾ തുടങ്ങി. കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് ഇന്ന് തുടക്കം. FISU വേൾഡ് യൂണിവേഴ്സിറ്റി സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. അഥ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ നവദില്യാം സ്വനിവാസെ 20-26 ഇത്യസ്യ രാഷ്ട്രമണ്ഡല ക്രീഡായാഃ പതകവിജേതൃഭിഃ സഹ മേലനം കൃതവാൻ. സംവാദസമയെ പതകവിജേതാരഃ പ്രധാനമന്ത്രിണാ സഹ ക്രീഡായാഃ സ്വാനുഭവാൻ നിവേദിതവന്തഃ. സാമാജിക സഞ്ചാരപട്ടലെ പ്രകാശിത്തെ ഏകസ്മിൻ സന്ദേശെ ശ്രീമോദി അവദത് യത് തേഷാം ഏകൈകഃ അപി അസാധാരണ പ്രദർശനേന രാഷ്ട്രം ഗൗരവാൻവിതവാൻ തഥാ തേഷാം സഫലതാ ബഹൂന് യൂനഃ പ്രേരയിഷ്യതി. ശ്രീമോദി ഏകം ദൃശ്യശ്രവ്യസന്ദേശം അപി പ്രകാശിതവാൻ. അഥ അവദത് യത് യേ ക്രീഡകാഃ ഭവിഷ്യേ ക്രീഡാസു ഭാഗം ഗ്രഹിഷ്യന്തി തേ പ്രഗതിം കരിഷ്യന്തി. असौ नागरिकान् भारतस्य सदैव उत्साहवर्धनं कर्तुं आहूतवान्.
5: जो खेलेगा वो खिलेगा. ऑलवेज चीयर फॉर भारत. भारत माता की जय. भारत माता की जय. भारत माता की जय.
4: അവസരേസ്മിൻ യുവകാര്യാണാം ക്രീഡാമന്ത്രി മനസുഖ മാണ്ഡവ്യ തഥാ യുവകാര്യ ഖേല രാജ്യമന്ത്രി രക്ഷാ നിഖില ഖഡസേ ച ഉപസ്ഥിതേ ആസ്താം. ദേശസ്യ സർവേഷു ഭാഗേഷു ഹരഘര തിരംഗ ഇത്യഭിയാനം ദേശഭക്തേഹ രാഷ്ട്രൈകതായാഃ ഭാരതസ്യ ച സമൃദ്ധ സാംസ്കൃതിക പരമ്പരായാഃ പ്രോത്സാഹനായ ആയോജ്യതേ.

0: इदं द्वाविंशत्यधिकद्विसहस्रतमे वर्षे प्रारब्धस्य हरघर तिरंगा इत्युपक्रमस्य पञ्चवर्षम् अस्ति। अनेन अभियानेन नागरिकाः राष्ट्रध्वजं प्रस्थापयितुं तथा देशभक्तेः राष्ट्रैकतायाश्च भावनां प्रकटयिष्यन्तीषु विविधासु गतिविधिषु भागं ग्रहीतुं प्रोत्साह्यन्ते। अस्मिन् वर्षे अभियानं विशेषत्वेन महत्वपूर्णमस्ति, यतः इदं भारतस्य राष्ट्रगीतस्य वन्दे मातरम् इत्यस्य सार्धैकशततम वर्षपूर्त्या सह आयोज्यते। अनेन राष्ट्रध्वजस्य राष्ट्रगीतस्य च विशिष्टः समागमः भवति। प्रधानमन्त्री नरेन्द्र मोदी नागरिकान् अभियाने सक्रियतया भागं ग्रहीतुम् अथ विकसित भारतस्य निर्माणे स्वप्रतिबद्धतां पुनर्नवीकर्तुं च आहूतवान्। दिल्ली मेट्रो रेल निगमेन स्वातन्त्र्य भावनायाः उत्सवस्य भागरूपेण पीतवर्णमार्गे हरघर तिरंगा इति विषयवस्तुना सुसज्जिता विशेषा मेट्रो रेल यानसेवा समारब्धा। सामाजिक संचारपटले प्रकाशिते एकस्मिन् संदेशे DMRC इत्यनेन कथितं यत् भारतस्य 80तमे स्वातन्त्र्यदिवसोपलक्ष्ये आयोज्यमानानां सप्ताहव्यापिनां कार्यक्रमाणां भागरूपेण एषा विशेषा मेट्रो रेल सेवा प्रारब्धा। ओडिशा राज्ये पुनः प्रचंड वृष्टेः अनन्तरं राज्यस्य अनेकेषु भागेषु नदीनां वर्धमानः स्तरः नूतनः जलाप्लावन प्रकोपः जनयति। बैतरणी नदी अस्य प्रावृट्कालस्य तृतीये जलाप्लावन प्रकोपे प्रविष्टवती अस्ति। एकया नूतन न्यूनचाप व्यवस्थया सम्पूर्णे राज्ये अतिवृष्टिः अभवत्। अधिकारिणः जलाप्लावन प्रवण क्षेत्रेषु नदीस्तरस्य निरीक्षणं निकटतया कुर्वन्तः सन्ति, आवश्यकान् समाह्वानान् निवारकोपायान् च कुर्वन्तः सन्ति। भारतीयः भारोत्तोलकः महाराजन अरुमुगा पाण्डियनः उज्बेकिस्तान ताश्कंद नगरे एशियन जूनियर वेटलिफ्टिंग चैंपियनशिप इत्यस्यां स्पर्धायां पुरुषाणां 65 किलोग्राम मिते भारवर्गे रजत पदकं प्राप्तवान् इति वार्ताः।
1: आकाशवाणी प्रिय श्रोतकले इप्पोल समयं 7 मणि।
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലയ്ക്കൽ ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
5: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
6: പാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേകാലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ എഴുത്തച്ഛൻ്റെ കിളി കഥ പറയാൻ തുടങ്ങുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എഴുത്തച്ഛൻ അവിടെ നിന്നങ്ങോട്ട് കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരിടത്തുപോലും ഒരു പദമിടറുന്നില്ല. എവിടെയെങ്കിലും ഒരിടത്ത് തന്നെയുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ എന്നച്ചടിച്ചിട്ടുണ്ട്. നമ്മുടെ നിരൂപകർ പലരും അതിനെ എടുത്തു വച്ചിട്ട് ഗ്രാമർ പഠിക്കുന്നവർ വ്യാകരണം പഠിക്കുന്നവരും പറയുന്നവരും അതെടുത്തു വച്ചിട്ട് എഴുത്തച്ഛൻ പോലും ഇങ്ങനെ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ട് തന്നെയുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ, വസിഷ്ഠൻ്റെ നിയോഗത്താൽ എന്ന് പറയുന്നിടത്ത് വസിഷ്ഠ നിയോഗത്താൽ എന്ന് ഒറ്റ സമസപദം ചേർത്ത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എഴുത്തച്ഛന് പറ്റിയതായിരിക്കില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഒരു കവിയിൽ ഒരു അബദ്ധം കണ്ടാൽ, കവിയുടെ രചനയിലൊരു അബദ്ധം കണ്ടാൽ ഈ കവിക്ക് സംഭവിച്ചതാണോ പിന്നീട് ഇത് പകർത്തി അവർക്ക് സംഭവിച്ചതാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. ഒരുപാട് പകർത്തി മാറിപ്പോയ ഒരു കൃതിയാണിത്. പാടിപ്പാടിയും മാറി, പകർത്തിയും മാറി. ഒരു കിളി ആവേശത്തോടെ പറക്കുമ്പോൾ അതിൻ്റെ ചിറകിൻ്റെ താളത്തിൽ ഒരു മാത്ര പഴക്കില്ല, ഇത്തിരി ഓളം പോലുമില്ല, കൃത്യമായിരിക്കും. ഒരു കൊച്ചുകുട്ടി ഓടുമ്പോൾ പോലും അതിൻ്റെ ഓട്ടത്തിൽ ഒരളവ് പിഴയില്ല. അതുപോലെ ബോധത്തിൻ്റെ പ്രവാഹമായതുകൊണ്ട് എഴുത്തച്ഛൻ്റെ ഈ വാക്കുകൾ ഇങ്ങനെ ഒഴുകി വന്നപ്പോൾ ചേരേണ്ടതെന്തോ അത് ചേർന്നു എന്നത് മാത്രം. ചേരേണ്ടതെല്ലാം ചേരാനുള്ള യോഗം മനസ്സിലുണ്ടായി. അകത്തുള്ളതെല്ലാം ഒരുമിച്ച് ചേർന്ന് ജീവത്തായി ജൈവസ്വരൂപത്തോടെ പുറത്തേക്ക് വരും. രാമഭക്തി എന്ന് പറയുന്നത് വേദാന്തിയായിരുന്ന എഴുത്തച്ഛൻ താഴോട്ടിറങ്ങി ഭക്തിയിലേക്ക് വന്നു.

0: ഈ ഭക്തി വന്നപ്പോൾ ആ ഭക്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ സ്വരൂപിക്കുന്നതിൽ കൂടുതൽ ഉറച്ചു. ഇത്തിരി നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്നും വിട്ട് കഥ പറയുന്ന രീതിയുണ്ടെങ്കിലേ ഒരു ജനതയ്ക്ക് പ്രിയങ്കരമാവും. മാത്രമല്ല, സാധാരണ ജനതയ്ക്ക് സീത എന്ന് പറയുന്ന ഒരാളിനെ, ഒരു പതിപ്രധാരത്നമായ അഗ്നിയെ രാവണൻ തൊട്ടു എന്ന് വിശ്വസിക്കാൻ വിഷമം, ചിലപ്പോൾ വിപ്ലവം ഉണ്ടാവും. അതുകൊണ്ട് മായാസീത. മറ്റൊരു കാര്യം, സീത എന്ന തത്വം രാവണൻ എന്ന് പറയുന്ന ഭോഗിയായ രാജാവിന് നേരെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സീതയുടെ മായയെ മാത്രമേ അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് പറയുന്ന ഒരു കാവ്യാത്മകമായ ആശയം കൂടെ അവിടെ ഒളിച്ചിരിക്കുന്നു. നമ്മൾ സീതയെ മാംസരൂപിണിയായ, മാംസ രക്താസ്ഥി മാംസങ്ങളോടുകൂടിയ ഒരു സ്ത്രീയായിട്ടും, സാധാരണ സ്ത്രീയായിട്ടും അങ്ങ് കൽപ്പിച്ചാൽ, മറ്റേത് രാവണൻ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടും നമുക്ക് ഒരു സ്ത്രീയെ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. അങ്ങനെയല്ല, സീത എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ തത്വം എന്താണ്? സീത വാൽമീകി രാമായണത്തിൽ തന്നെ പല പ്രാവശ്യം പല രീതിയിൽ പറയുന്നതനുസരിച്ച് സീത അയോനിജ ആണ്. സീതയെന്ന് പറഞ്ഞാൽ മനുഷ്യസ്ത്രീ മാത്രവും അല്ല, സീതയിൽ കൂടെ മനുഷ്യസ്ത്രീയുടെ കഥ പറയുന്നു. അത് വളരെ ഗംഭീരമായി പറയുന്നു. ഒരു പെണ്ണിനുണ്ടാകുന്ന യാതനയെക്കുറിച്ചും അവളുടെ ദാർഢ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും അവളുണ്ടാക്കാവുന്ന പ്രലോഭനങ്ങളെക്കുറിച്ചും അവൾക്ക് പറ്റാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചും പുരുഷനും സ്ത്രീയുമായിട്ടുള്ള ബന്ധങ്ങളിൽ വരാവുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയും ഗംഭീരമായി സീതയെക്കൂടെ പറയുന്നു. അത് വാൽമീകിയുടെ മെച്ചമാണ്, എഴുത്തച്ഛൻ്റെ മെച്ചമാണ്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ വി മധുസൂദനൻ നായർ.
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ സമയം 1:46:49. പരശുറാം എക്സ്പ്രസ് 6 മിനിറ്റ് വൈകിയോടുന്നു. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റു വണ്ടികൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
10: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
9: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ചു സാക്ഷാത്കരിക്കാം.
10: 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്, മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക്, കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ,

0: സ്വാതന്ത്ര്യത്തിന്റെ സമരഗാഥകൾ. കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗവും തൃശൂർ സമതാ കലക്ടീവും സർവകലാശാല ജീവനക്കാരുടെ സാംസ്കാരിക വേദി ശരണിയും സംയുക്തമായി ഒരുക്കിയ ആസാദി സ്വാതന്ത്ര്യത്തിന്റെ സമരഗാഥകൾ എന്ന ചരിത്ര പ്രദർശനത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയാണ് ഇന്നത്തെ ജാലകത്തിൽ.
1: ഈ ഒരു ചരിത്ര ചിത്ര പ്രദർശനത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം നമുക്കുണ്ട്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു ആഴ്ചയിൽ.
0: ഗവേഷക വിദ്യാർത്ഥിനിയായ ജ്യോതിലക്ഷ്മി,
1: ചരിത്രം ഭൂതകാലത്തിന്റെ ഓർമ്മകൾ മാത്രമല്ല, ഇതിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തില് ഇ വി രാമകൃഷ്ണ മാഷ് പറഞ്ഞത് ചരിത്രം എന്ന് പറയുന്നത് വർത്തമാനകാലം കൂടിയാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു പരിസരത്തെ തന്നെയാണ് നമ്മൾ നാളെ ചരിത്രമായി മാറ്റുന്നത്. പക്ഷെ നമ്മളുടെ ഈ ചുറ്റുപാടിൽ നമ്മളിലേക്ക് എത്തുന്ന ചരിത്രം എത്രമാത്രം സത്യങ്ങൾ നിറഞ്ഞതാണ് എന്നുള്ളത് നമ്മൾ നിരന്തരം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ കേൾക്കുന്നത് മാത്രമല്ല ചരിത്രം, അതിലൊരുപാട് അദൃശ്യമായ ഒരു ചരിത്രം സമാന്തരമായി രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനവും ചില വ്യക്തികൾ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഭരണഘടനാ മൂല്യങ്ങളും സാമൂഹ്യ നീതിയും ശക്തിപ്പെടുത്തുന്നതിന് ചരിത്രത്തിന്റെ ആ ഒരു വൈവിധ്യത്തെ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. രാജ്യത്തിന് അതിൻ്റെതായ ഒരു ബഹുസ്വരതയുണ്ട്. അപ്പൊ അതിൻ്റെ പ്രാധാന്യം കൂടി ഇതോടനുബന്ധിച്ച് അനുസ്മരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു കടമ. പിന്നെ അദൃശ്യമായി പോയ അനേകം വ്യക്തികളും അവരുടെ പോരാട്ടങ്ങളും, അതാണ് നമ്മളുടെ ഈ പ്രദർശനത്തിൽ കൂടുതലായും ഫോക്കസ് കൊടുത്തിട്ടുള്ളത്, അത്തരം കാര്യങ്ങൾക്കാണ്. മുഖ്യധാരയിലേക്ക് അവരെ നമ്മൾ ഒരിക്കലും അനുസ്മരിക്കപ്പെടുന്നില്ല. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ബംഗാളിലെ വിപ്ലവ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഗുദ്ദിറാം ബോസ്, പ്രഫുല്ല ചാക്കി, അനന്ത ലക്ഷ്മൺ കാങ്കേർ, പണ്ഡിറ്റ് രാം പ്രസാദ് ബിസ്മിൽ, അങ്ങനെ ആ കൂട്ടത്തിലെ ചില പേരുകൾ മാത്രമാണ് അവർ. അപ്പോൾ അവരൊക്കെ തൂക്കിലേറ്റപ്പെടുകയാണ് ചെയ്തത്. തൂക്കിലേറ്റപ്പെടുന്നതിന് മുൻപ് ഈ പണ്ഡിറ്റ് രാം പ്രസാദ് ബിസ്മിൽ അദ്ദേഹം ഒരു ആത്മകഥ എഴുതിയുണ്ടായി ജയിലിൽ വെച്ച്. പെൻസിൽ കൊണ്ടാണ് അദ്ദേഹം ആത്മകഥ എഴുതുന്നത്. ജയിലറുടെ സഹായത്തോടെ മൂന്ന് ഘട്ടങ്ങളിലായാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തൻ്റെ അനുഭവങ്ങൾ മൺമറിഞ്ഞു പോകുന്നതിന് മുന്നേ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ആ ഒരു തുടിപ്പാണ്, ആ ഒരു അതായത് അക്ഷരത്തിലൂടെയും പോരാട്ടത്തിലേക്ക് നയിക്കണം എന്നുള്ള ആ ഒരു അടങ്ങാത്ത ആ ഒരു ആവേശമാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ആത്മകഥ കഗോരിയിലെ രക്തസാക്ഷികൾ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. പിന്നെ സ്വാതന്ത്ര്യ സമരത്തിന് നമുക്ക് ഇന്ത്യയിൽ മാത്രമല്ല പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യക്ക് പുറത്തു വന്നുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈജിപ്ത്, ജപ്പാൻ, തുർക്കി, അഫ്ഗാനിസ്ഥാൻ, ലണ്ടൻ, കാനഡ, അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ ധാരാളം പ്രവർത്തകരുണ്ട്. ഹിന്ദുസ്ഥാൻ ഗദർ പാർട്ടി എന്ന് പറയുന്നത് കാനഡയിലും അമേരിക്കയിലുള്ള ഇന്ത്യൻ വിപ്ലവകാരികളെ ഒത്തുചേർക്കുകയും യുവാക്കളെ ഈ വിപ്ലവത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അവര് ഒരു ഗദർ പത്രം എന്നുള്ളൊരു പത്രം നടത്തുകയുണ്ടായി. അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ ആവശ്യമുണ്ട്, ശമ്പളം മരണം, സമ്മാനം രക്തസാക്ഷിത്വം, പെൻഷൻ സ്വാതന്ത്ര്യം, യുദ്ധഭൂമി ഇന്ത്യ, ഇത്തരത്തിലാണ് അതിൻ്റെ ആ ഒരു വാക്യം വരുന്നത്. പിന്നെ ഭഗത് സിംഗിൻ്റെ ആ ഒരു കോട്ട് പറയുന്നുണ്ട്. അദ്ദേഹം കഴിവിലേറ്റപ്പെടുന്ന സമയത്ത് ഭഗത് സിംഗ് വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി വന്ന മജിസ്ട്രേറ്റിനോട് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗത് സിംഗ് പറഞ്ഞത് ഇങ്ങനെയാണ്, സാർ താങ്കൾ ഭാഗ്യവാനാണ്, ഒരു ഇന്ത്യൻ വിപ്ലവകാരി ഒരു ഉന്നത ആദർശത്തിനു വേണ്ടി പുഞ്ചിരിയോടെ മരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ എന്നാണ്. ഗദറിൽ പ്രസിദ്ധീകരിച്ച കവിതകളെ ചേർത്തുകൊണ്ട് ഗദർ കി ഗൂഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതാ സമാഹാരം അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മതേതരത്തിനുപരിയായി ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മ, അതായിരുന്നു പ്രധാന ഉദ്ദേശം തന്നെ. അപ്പൊ അതിൽ പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്, നമുക്ക് വേണ്ടത് പണ്ഡിറ്റുമാരോ മുല്ലമാരോ അല്ല, പ്രാർത്ഥനാഗാനമോ പ്രായശ്ചിത്ത പ്രാർത്ഥനയോ അല്ല നാം പാടേണ്ടത്, ഇവ നമ്മുടെ കപ്പൽ മുക്കുകയുള്ളൂ, വാളൂരു, ഇത് യുദ്ധം ചെയ്യാനുള്ള സമയമാണ്. ഇത്തരത്തിൽ യുവതയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഊർജവാന്മാരാക്കുകയും ചെയ്യുന്ന വരികള് ആ കാലത്ത് ഈ ഗദർ കി ഗൂഞ്ച് എന്നുള്ള കവിതകളിൽ വന്നിട്ടുണ്ട്. നമ്മളെ ഈ പ്രോഗ്രാമിനെ ആസാദി എന്നുള്ളൊരു പേരാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ പേരിനൊരു പ്രസക്തിയുണ്ട്, കാരണം വിമോചനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, സമത്വം, മനുഷ്യാവകാശങ്ങള്, സാമൂഹിക നീതികള്, അതിൻ്റെ ഒക്കെ ഓരോ പ്രസക്തിയും കൂടി ഈ ആസാദി എന്നുള്ള വാക്കിൽ അടങ്ങുന്നുണ്ട്. പിന്നെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഒരു സഹനത്തിൻ്റെയും കൂടി കഥയാണ്, നൂറ്റാണ്ടുകൾ നീണ്ട സഹനത്തിൻ്റെ കഥ. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായ ഒരു പവിത്രതയും അതിൻ്റെതായ ഒരു പ്രസക്തിയും അതിൻ്റെതായ ഒരു പോരാട്ട വീര്യവും ഉണ്ട്. പാഠപുസ്തകങ്ങൾക്കപ്പുറം കേട്ടുകേൾവി പോലും ഇല്ലാത്ത നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യ സമരം നമ്മൾ എത്തിയത്. നമുക്ക് അതിവിശാലമായ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ആ ഒരു വിശ്വ മാനവികൻ്റെ ആ ഒരു കാഴ്ചപ്പാട് കൂടി നമ്മുടെ ഓരോ മനുഷ്യനിലും ഉണ്ടാവണം. ആ സാമൂഹ്യ പ്രതിബദ്ധത കൂടി ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല, അത് ലോകത്തെമ്പാടുമുള്ളതാണ്. അമേരിക്കയിലെ ഫ്രീഡം പാർക്കിൽ എഴുതി വെച്ചിട്ടുള്ളൊരു വാക്യമാണ്, പൊരുതി നേടിയതാണ് സ്വാതന്ത്ര്യം എന്നത്. അപ്പോൾ അത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും അതിൻ്റെ പിന്നിലൊരു പോരാട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സമരഗാഥകൾ എന്ന് പറയുന്നത്. അത് ലോകമെമ്പാടും വ്യാപിച്ചിട്ട് നമ്മൾ കൈമാറപ്പെടുന്ന ഗാഥകളാണത്. അതുപോലെ നമ്മളീ നടത്തുന്ന ഈ പ്രോഗ്രാം അതൊരു ജനകീയ വിദ്യാഭ്യാസ പരിപാടി കൂടിയാണ് ഉന്നം വെക്കുന്നത് നമ്മളുടെ മലയാള വിഭാഗം. കാരണം സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി ജീവൻ ബലി കഴിപ്പിച്ചവരെ ഇതിലൂടെ ഒരു നിമിഷമെങ്കിലും ഓർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രസക്തി.
0: കണ്ണൂർ സർവകലാശാല താവകര ക്യാമ്പസ് സ്റ്റുഡൻറ് അമ്യൂണിറ്റി സെന്ററിൽ ഓഗസ്റ്റ് 5 മുതൽ 7 വരെയാണ് ഈ ചരിത്ര പ്രദർശനം ഒരുക്കിയത്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയന്റെ സാംസ്കാരിക സംഘടനയായ സരണിയുടെ സെക്രട്ടറിയാണ്
0: അഖിൽ മാണിക്കോത്ത്.
2: സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ചരിത്ര പ്രദർശനം, സാധാരണ നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, പക്ഷെ ഇത്തരത്തിലൊന്ന് ആദ്യമായിട്ടാണ്. അപ്പൊ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇക്കാലത്ത് നമ്മൾ പൊതുവിൽ കുറച്ച് ആളുകളെ പറ്റിയിട്ടേ അറിയുന്നുള്ളൂ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനെ പറ്റി പറയാം.

0: അറിയപ്പെടാത്ത ഒരുപാട് ആളുകളുടെ സ്വപ്നങ്ങളും ജീവിതം ഒക്കെ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുള്ളത്. അവരുടെ ജീവിതത്തിനെ പറ്റി അറിയാതിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു നന്ദികേടാണ്. അത്തരത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ അവരെ എത്രയൊക്കെ നമ്മൾ ചരിത്രം പഠിച്ചെന്ന് പറഞ്ഞാലും ഒരു ചരിത്ര പാഠപുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. അറിയുന്ന ആളുകൾ അത് കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രദർശനം സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അവരുടെ ജീവിതത്തിനെ പറ്റി അറിയാനും അവർ ചെയ്ത ത്യാഗങ്ങളെ പറ്റി അറിയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കും കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കളക്ട് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്ര പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്. 15 വയസ്സുള്ള കുട്ടീനെ വരെ തൂക്കിക്കൊന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് വെച്ചാൽ ആകെ ജനിച്ചിട്ട് 15 വയസ്സാകുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതം തന്നെ ബലിയർപ്പിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. നമ്മൾ ഇങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിന് അവരുടെ ത്യാഗത്തിനെ കുറച്ച് ലോകത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ്. നമ്മളിപ്പം ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു അങ്ങനെയുള്ളവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇപ്പം ഭഗത് സിംഗിൻ്റെ കാര്യം തന്നെയാണെങ്കിൽ ജീവിതം എങ്ങനെയായിരുന്നു, അവരെവിടുന്ന് വന്നെയാണ്, എന്തൊക്കെ ചെയ്തു, അവരോട് പിന്നീട് ബ്രിട്ടീഷ് ഭരണകൂടം എന്തൊക്കെയാണ് കാണിച്ചത്, അത് ഭയങ്കര ഒരു കാര്യമാണ്. അവരൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നുള്ളത്.
1: കേവലം പാഠപുസ്തകങ്ങളിൽ ഒതുങ്ങാത്ത ഒട്ടനവധി ചരിത്ര സത്യങ്ങളും പോരാളികളുടെ ഓർമ്മകളുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്.
2: കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗം ഡോക്ടർ പി കെ രാജ മെമ്മോറിയൽ ക്യാമ്പസിലെ 1-ാം വർഷ ഗവേഷക വിദ്യാർത്ഥിനിയാണ്
1: ഫാത്തിമത്ത് റിസ്വാന കെ എച്ച്.
2: ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴും മുഖ്യധാരയിലുള്ള കുറച്ച് വ്യക്തിത്വങ്ങളെ മാത്രം അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം അനുസ്മരിക്കാറുള്ളത്. പലപ്പോഴും മുഖ്യധാരയിലില്ലാത്ത ഒരുപാട് വ്യക്തിത്വങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സേനാനികളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവരുടെ ആശയങ്ങൾ, അവരുടെ വാക്കുകൾ, അവരുടെ ജീവിതവും ചരിത്രവുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ ഓരോ വ്യക്തിയും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പ്രധാനമായിട്ടും മുഖ്യധാരയിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോയ അവരുടെ സഹനത്തിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്കുള്ള പങ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ചരിത്ര പ്രദർശനം.
1: നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പലപ്പോഴും അർഹമായ പരിഗണന ലഭിക്കാതെ പോയ ഒട്ടനവധി പോരാളികളും ഏടുകളുമുണ്ട്. അത്തരം അറിവുകൾ പുതിയ തലമുറയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം.
3: ഞാൻ കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗത്തിലെ ഡോക്ടർ പി കെ രാജ മെമ്മോറിയൽ ക്യാമ്പസിലെ 2-ാം വർഷ ഗവേഷകയാണ്
1: സ്വാതി വി.
3: ഇവിടെ ആസാദി സ്വാതന്ത്ര്യത്തിന്റെ സമരഗാഥകൾ എന്ന ചരിത്ര പ്രദർശനത്തിനകത്ത് സമത എ കളക്റ്റീവ് ഫോർ ജെൻഡർ ജസ്റ്റിസിന്റെ 72 ബോർഡുകൾ കാണാൻ പറ്റും. മുഖ്യധാര സ്വാതന്ത്ര്യ സമര ചരിത്രം വേണ്ട വിധത്തിൽ പരിഗണിക്കാത്ത ചില വാക്കുകളും ചില ചിത്രങ്ങളുമാണ് ഉള്ളത്. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വിപ്ലവകാരികളുടെ ചരിത്ര സ്മൃതി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ബോർഡിൽ നമ്മൾ കാണുന്നത്. എപ്പോഴും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരൊറ്റ ദിവസം മാത്രമാണ് ആഘോഷിക്കാറുള്ളത്. ആ ഒരൊറ്റ ദിവസത്തിൽ ഓർക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്ത് എടുത്തിട്ടുമില്ല. പിന്നെ ചരിത്ര പുസ്തകങ്ങൾക്കകത്താണെങ്കിലും പ്രധാനപ്പെട്ട മുതിർന്ന ചില വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ ചരിത്ര സന്ദർഭത്തെ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ ഒരു എഫേർട്ട് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകൾക്കും ഇന്ത്യൻ കോളേജുകൾക്കും ഈ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ എത്രമാത്രം പങ്കുണ്ടായിരുന്നു, ആ ഒരു പങ്കിനെ ശേഖരിച്ച് അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അക്കാലത്ത് ഇന്ത്യൻ സർവകലാശാലകൾക്കകത്തും കോളേജുകൾക്കകത്തും നിരവധി കരിനിയമങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മുന്നിൽ ഒരേ ഒരു വഴിയാണ്, ഒന്നുകിൽ പോരാട്ടം തുടരുക, അതല്ലെങ്കിൽ കീഴടങ്ങുക. ആ രണ്ട് വഴിയാണ് ഇന്ത്യൻ യുവതയ്ക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പോരാട്ടം തുടരുക എന്ന വഴിയിലൂടെ പോയിട്ടുള്ള കുറച്ചധികം യുവത്വം ത്രസിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പം ഭഗത് സിംഗ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വിപ്ലവകാരിയാണ്. പക്ഷേ ഭഗത് സിംഗിന് മുമ്പും ഭഗത് സിംഗിന് ശേഷവും ഇതേപോലെ ചെറുപ്പക്കാരായിട്ടുള്ള യുവത്വം തുടിക്കുന്ന സ്വാതന്ത്ര്യത്തെ പ്രാണനെ പോലെ കരുതിയ ചിലരുണ്ടായിരുന്നു. ഈ പ്രദർശനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകാരികളുടെ ആഗമനം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ദാമോദരനും ബാലകൃഷ്ണൻ എന്നും പേരായിട്ടുള്ള ചപ്പേക്കർ സഹോദരന്മാരിലൂടെയാണ്. പിന്നെ പ്രഫുല്ല ചാക്കിയെയും ഗുദ്ധിറാം ബോസിനെയും കാണാൻ വേണ്ടി പറ്റും. 15 വയസ്സ് മാത്രമാണ് ഗുദ്ധിറാം ബോസിന് പ്രായം. അതുപോലെ തന്നെ പ്രഫുല്ല ചാക്കിയും ഭഗത് സിംഗിനെ പോലെ തന്നെ ഈ വിപ്ലവാവേശം ഉള്ള ഈ രണ്ട് വ്യക്തികളെ നമുക്ക് അത്ര അധികം പരിചയമില്ല. പക്ഷേ ഈ ഒരു പ്രദർശനത്തിലൂടെ നമുക്ക് അവരെ കൂടി പരിചയപ്പെടാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ ഈ ഖദർ എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഖദർ എന്ന് പറഞ്ഞ പാർട്ടി ഇന്ത്യക്ക് പുറത്ത് താമസിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ലണ്ടൻ

0: ിലും അതുപോലെ തന്നെ കാനഡ, അമേരിക്ക ഇവിടെയൊക്കെ താമസിച്ചിട്ടുള്ള ചെറുപ്പക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത്. ആ ഖദർ പാർട്ടിയുടെ സ്ഥാപക നേതാവ് ലാല ഹർദയാൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ ലാല ഹർദയാല് ശാസ്ത്രീയ സോഷ്യലിസമാണ് വിമോചനത്തിന്റെ മാർഗമായിട്ട് കാണുന്നത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, മോചനത്തിന് വേണ്ടിയിട്ട് ഒരു ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ വഴിയിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, കാൾ മാർക്സ് ആധുനിക ഋഷിവര്യൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ വേണ്ട വിധത്തിൽ മുഖ്യധാരയിലെ ചരിത്രം പരിഗണിച്ചിട്ടില്ല. അവരിലൂടെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നു. അതുപോലെ ഈ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നത് പുരുഷന്മാരെയാണ്. പക്ഷേ ഇവിടെ പ്രീതിലത ഗോദാർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ തുറന്ന വിപ്ലവ പ്രസ്ഥാനം കൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പറ്റം കൂട്ടരുണ്ടായിരുന്നു. ബംഗാളില് ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയ അതുപോലെ തന്നെ സുഹാസിനി, കൽപ്പന ദത്ത് ഇവരെയും കാണാം. അതായത് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകള്, വിപ്ലവകാരികളായിട്ടുള്ള സ്ത്രീകള്, യുവത, അവരുടെ ഒരു പ്രാതിനിധ്യം അത് ഇന്നേ വരെയുള്ള മുഖ്യധാരയിലെ ഒരു ചരിത്ര പാഠത്തിനകത്തും കാണാൻ വേണ്ടി പറ്റില്ല, ഇത്രയധികം പേരുകള്. അതുപോലെ ഇവിടെ ഭഗത് സിംഗിനെ പോലെ തന്നെ ഉള്ള മറ്റൊരു വ്യക്തിയാണ് കർത്താ സിംഗ് സാരഭ. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞത്, എനിക്ക് ഒന്നിലധികം ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഓരോന്നും ഈ രാജ്യത്തിന് വേണ്ടി നൽകുമായിരുന്നു എന്നാണ്. അപ്പം ഈ ചരിത്ര പ്രദർശനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മുഖ്യധാര സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് പുറത്തുള്ള യുവജനങ്ങളെ, സ്വാതന്ത്ര്യ സമരത്തിലുള്ള പ്രധാനപ്പെട്ട വിപ്ലവകാരികളായിട്ടുള്ള സ്ത്രീകളെ ഒക്കെ മുന്നിലോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഇന്നോളം ഉള്ള വായനയെ തന്നെ ഒന്ന് വേറിട്ട് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഈ ചരിത്ര ചിത്ര പ്രദർശനത്തിലൂടെ നമ്മൾ ഈ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള വായനയിലൂടെയും കാഴ്ചയിലൂടെയും കടന്നു പോകുന്നു. അത് ചരിത്രത്തെക്കുറിച്ച് വീണ്ടും കൃത്യമായി വസ്തുനിഷ്ഠമായി ചിന്തിക്കാനുള്ള ഒരു പ്രേരണയും ഒരു ദിശാബോധവും അതിന് തരാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്.
1: സ്വാതന്ത്ര്യം എന്നത് വെറുമൊരു ആഘോഷമല്ല, അതൊരു വലിയ ത്യാഗത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. ഈ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയ വലിയൊരു ഉത്തരവാദിത്തം, ആ പോരാളികളെ നാം ഒരിക്കലും മറക്കാതിരിക്കുക എന്നതാണ്. സ്വാതന്ത്ര്യത്തിന്റെ സമരഗാഥകൾ. കണ്ണൂർ സർവകലാശാല മലയാള വിഭാഗവും തൃശൂർ സമത കലക്ടീവും സർവകലാശാല ജീവനക്കാരുടെ സാംസ്കാരിക വേദി സരണിയും സംയുക്തമായി ഒരുക്കിയ ചരിത്ര പ്രദർശന വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, H. കൂടെ C. സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
0: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
0: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ മൾട്ടിലെവൽ കാർ പാർക്കിംഗിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഓപ്പറേറ്റർ കം വാച്ച്മാനായി നിയോഗിക്കുന്നതിനായി ഇന്ന് രാവിലെ 11 മണിക്ക് കോർപ്പറേഷൻ മെയിൻ ഓഫീസിൽ വെച്ച് വാക്കിംഗ് ഇന്റർവ്യൂ നടക്കുന്നു. യോഗ്യത: മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ ട്രേഡിൽ ITI അല്ലെങ്കിൽ ഡിപ്ലോമ, 4-ചക്ര വാഹന ലൈസൻസ്, പ്രായം 25-40 മധ്യേ, തിരിച്ചറിയൽ രേഖ, യോഗ്യത തെളിയിക്കുന്ന അസൽ രേഖകളും പകർപ്പും സഹിതം ഹാജരാവണം. കേരള കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ അംബേദ്കർ സെന്റർ ഓഫ് എക്സലൻസിന്റെ നേതൃത്വത്തിൽ SSC OBC വിഭാഗക്കാർക്കായി സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകുന്നു. 50% മാർക്കോടെ ബിരുദമുള്ളവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും മാസം 4,000 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയുള്ള ഒരു വർഷത്തെ പരിശീലനത്തിന് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 25 WWW.CU Kerala.AC.IN വഴി

0: കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും ഭാഷയിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്ന 17 വയസ്സ് പൂർത്തിയായവർക്കും ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ വഴിയോ www.literacymissionkerala.org എന്ന വെബ്സൈറ്റ് വഴിയോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 99 47 52 86 16. കണ്ണൂർ ജില്ലയിലെ അംഗീകൃത സ്വാശ്രയ TTIകളിൽ 2026-28 അധ്യയന വർഷത്തെ DLED കോഴ്സിലെ ഒഴിവുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 13 രാവിലെ 10 മണിക്ക് കണ്ണൂർ DE ഓഫീസിൽ നടക്കും. യോഗ്യത 50% മാർക്കോടെ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. കൂടുതൽ വിവരങ്ങൾക്ക് DDNKNR.blogspot.com സന്ദർശിക്കുക. വെസ്റ്റ് എളേരി ഗവൺമെൻറ് വനിതാ ITയിൽ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ട്രേഡുകളിൽ ഒഴിവുള്ള SSC വിഭാഗം, പൊതുവിഭാഗം സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. താല്പര്യമുള്ളവർ 14 ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 04672341616. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ കാസർഗോഡ് ഓഫീസിലേക്ക് ഓവർസിയർ തസ്തികയിലേക്ക് 6 മാസത്തേക്ക് കരാർ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 14 വൈകുന്നേരം 4 മണി. യോഗ്യത ITI സിവിൽ ഡിപ്ലോമ. ഫോൺ നമ്പർ 04994284788. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപ്പാദന ശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര കായിക മന്ത്രി മൻസൂഖ് മാണ്ഡവ്യയും സന്നിഹിതനായിരുന്നു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തായിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപ തിരംഗ സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഹർഘർ തിരംഗ പ്രചാരണത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപ്പാദന ശേഷി 300 GW പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 GW ശേഷിയുടെ 60%ത്തിലധികമാണിത്. ഒരു റിപ്പോർട്ട്.
3: രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ മേഖലയിലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കിയത്. 2014 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി നിലവിൽ 165 GW ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 55.29 GW അധിക ശേഷിയാണ് രാജ്യം കൈവരിച്ചത്. ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം കേവലം പരിസ്ഥിതി സംരക്ഷണം

0: മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ രണ്ടാഴ്ചയിലേറെയായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിനോടനുബന്ധിച്ച് ജാർഖണ്ഡ് പോലീസ് നിയമസഭാ പരിസരത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. റാഞ്ചിയിലുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ജാർഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പോലീസ് ബലമായി തടയുന്നതായി സമരക്കാർ ആരോപിച്ചു. നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് ആറ് വിദ്യാർത്ഥികളാണ് നിരാഹാര സമരം നടത്തുന്നത്. ഇന്ത്യ യു എസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇഒഡി സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന അഞ്ചു ദിവസത്തെ അഭ്യാസത്തിൽ ഇരുസേനകളുടെയും ഡൈവിംഗ് ഇഒഡി ടീമുകൾ പങ്കെടുക്കും. പരസ്പര സഹകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ എട്ടാം പതിപ്പാണിത്. ബൊളീവിയയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. 8 മെട്രിക് ടൺ വരുന്ന അവശ്യമരുന്നുകളുടെ ശേഖരമാണ് ഇന്ത്യ കൈമാറിയത്. ബൊളീവിയയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ മാസം 13 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 13 വരെയായിരിക്കും കാലാവധി. അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി കാലാവധി നീട്ടി നൽകിയത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കാർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാബ് സിംഗ്, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്നീ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നീ 4 വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെഷനുകളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്രപ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
1: സംസ്ഥാന വ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഗ്രിപ്പുമായി കേരള പോലീസ്. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യവിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രിപ്പ് നടപ്പാക്കിയത്. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തും. കർക്കടക വാവ് ബലിതർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫോർമോസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ്

0: ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിലേക്കും ഇന്ത്യൻ സമുദ്രമേഖലകളിലേക്കും നേരിട്ടുള്ള റെയിൽവേ പാത സ്ഥാപിക്കാൻ റഷ്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഫോർമൂസ്, ബോസ്പറസ് കടലെടുക്കുൾപ്പെടെ തന്ത്രപ്രധാന ജലപാതകളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ ഇതരപാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. തുർക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെ കടന്നുപോകുന്ന റെയിൽവേ പാതകൾ ഇന്ത്യയിലേക്കുള്ള ഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മുംബൈയിൽ സമാപിച്ച FISU ലോക സർവകലാശാല സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ഫൈനലിൽ ഹോങ്കോങ് ചൈനയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. നേരത്തെ ചാമ്പ്യൻഷിപ്പിന്റെ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ സൂരജ് കുമാർ ചന്ദ് സ്വർണം നേടിയിരുന്നു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റ് സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12-13 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവിക സേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: ന്യൂട്രോണിക്സ് ITIയിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം,
2: 100% പ്ലേസ്മെന്റ്.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
2: ഫോൺ 8075-680-412. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000-ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പാട്ടിൽ ഈ പാട്ടിൽ
6: ആയിരത്തി റിലീസ് ചെയ്ത സമ്പൂർണ്ണ രാമായണം എന്ന തെലുഗു ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനം. സംഗീതം KV മഹാദേവൻ. ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയെ ആസ്പദമാക്കിയാണ് ചിത്രമൊരുക്കിയത്.

0: നിങ്ങൾക്കറിയാമോ,
1: ഏത് വർഷമാണ് ലോക സിംഹദിനം ആചരിച്ചു തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമോ? സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് 2013 ഓഗസ്റ്റ് 10-നാണ് സാംബിയയിലെ ലിവിംഗ്സ്റ്റണിൽ വച്ച് ലോക സിംഹദിനാചരണത്തിന് തുടക്കമിട്ടത്. ആഫ്രിക്കൻ ലയൺ റിസർച്ച് ട്രസ്റ്റ് പ്രവർത്തകരായിരുന്ന റായ് കോഗേഷ്, ഡേവിഡ് യുൾഡൺ എന്നിവരാണ് ഇങ്ങനെയൊരാശയത്തിന് തുടക്കമിടുകയും അത് പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തത്.
0: വായനയുടെ വാതായനങ്ങൾ.
1: കുമാരനാശാന്റെ കാവ്യജീവിതത്തിന്റെ അവസാനഘട്ടത്തിലെ വിഖ്യാത രചനയായ ദുരവസ്ഥയെ മുൻനിർത്തി കെ പവിത്രൻ സംസാരിക്കുന്നു. ദുരവസ്ഥ, ഒരു പുനർവായന.
2: കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം, മാലേറെയെങ്കിലും അതീവ മനോഭിരാമം. സാഗരഗംഭീരവും ആകാശവിശാലവുമായ കാവ്യസബരിയൽ മലയാളത്തെ വിശ്വോത്തര ഭാഷകളിലൊന്നാക്കി തീർത്ത ആശാന്റെ നായികമാരെല്ലാം വീണപൂവുകളാണല്ലോ. എന്നാൽ അവയിലൊന്ന് ഒരു വാണപൂവുമാകുന്നു, വീഴ്ചയെ വാഴ്ചയാക്കിയ പൂവ്. മലയാള മണ്ണിൽ നിന്ന് വിരിയുകയും ഇവിടെ വെച്ച് പുണരുകയും ഇവിടെ തന്നെ പുലരുകയും ചെയ്ത ഒരേയൊരു പൂവ് സാവിത്രി. മറ്റെല്ലാം ഈ വല്ലിയിൽ നിന്ന് മറ്റെങ്ങോ പറന്നു പോകുന്ന കാൽപ്പനിക കുസുമങ്ങൾ. വാഴ്വിൻ്റെ ക്ഷണികതയെപ്പറ്റി വാചാലമാകാത്ത ഒരു മഹാകാവ്യമേ ആശാന്റേതായുള്ളൂ ദുരവസ്ഥ. കുമാരകവിയുടെ ട്രാജഡിയല്ലാത്ത ഒരേയൊരു പെണ്ണിതിഹാസം. ചിതയിൽ വെച്ചാലും ഇതിൽ വിരിയുന്ന പെൺമയുടെ പെരുങ്കളിയാട്ടം. ആദ്യത്തെ പൂവ് തൊട്ട് മറ്റെല്ലാറ്റിലും അവനി വാഴ്വ് കിനാവാണെങ്കിൽ ഇവിടെയത് സത്യമാകുന്നു. അഥവാ കണ്ണീരിനാൽ അവനി വാഴ്വ്

0: നോക്കൂ, എൻ്റെ ചാത്തൻ എന്നാണ് അവളുടെ പ്രയോഗം. അവൻ ആണത്തമുള്ളവൻ, ചേണുറ്റ മേനിയുള്ളവൻ. പൊലയൻ്റെ മേനിയാണ് യഥാർത്ഥത്തിൽ തിരുമേനിയെന്ന് വിളിച്ചു പറയുകയാണ് ആ തെറിച്ച പെണ്ണ്. ഈ ഭൂമിയും ഒരു തെറിച്ച പെണ്ണാണല്ലോ. മഹാവിസ്ഫോടന സമയത്ത് ഒളിച്ചോടി വന്ന പൊട്ടിത്തെറിച്ച ഒരു പെണ്ണ്. സാവിത്രിക്ക് ചാത്തനോട് ചായ്വ് തോന്നാൻ പല കാരണങ്ങളും ഉണ്ട്. അവയിൽ ഏറ്റവും പ്രധാനം അവൻ്റെ ചാരിത്രമാണ്. ചാരിത്രമെന്നത് പെണ്ണിന് മാത്രം വേണ്ടുന്ന ഒരു സംഗതിയാണെന്ന വിശ്വാസത്തിനാണ് സാവിത്രി ഇവിടെ കത്തിവെക്കുന്നത്. സീത പണ്ട് കണ്ട ആശ്രമത്തെക്കാൾ ആന്തരിക വിശുദ്ധി ഈ ചാളക്കുടിക്കുണ്ടെന്ന് സാവിത്രിക്ക് ബോധ്യമാകുന്നു. താൻ കിടക്കുന്ന മുറിയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഒത്ത യുവാവായ ചാത്തൻ ചിന്തവേറില്ലാത്തൊരു പൈതൽ പോലെ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെയൊരു കാര്യം തൻ്റെ വംശത്തിൽ കാണാനേ കഴിയില്ലെന്ന് ദാസിമാരുടെ സംഭാഷണങ്ങളിലൂടെ അവൾ മനസ്സിലാക്കിയിരുന്നു. ചാത്തനാകെയുള്ളൊരു കുറവ് അക്ഷരവിദ്യയുടേതാണ്. അതെളുപ്പം തീർക്കാവുന്നതേ ഉള്ളുതാനും. അങ്ങനെ ഈ പാവങ്ങളെയാകെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാം. ഇവിടെ സാവിത്രി ഫൂലെയുടെ പേര് വായനക്കാരുടെ ഓർമ്മയിൽ ഓടിവരും. സാമൂഹ്യ ശ്രേണിയിൽ ഇരുധ്രുവങ്ങളിലുമുള്ള തങ്ങളുടെ ദാമ്പത്യത്തിലൂടെ അന്തസ്സും ആരോഗ്യവും ബുദ്ധിശക്തിയുമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്തുകയും ചെയ്യാം. ഗ്രിഗർ മെൻഡലിൻ്റെ ജനിതക തത്വം ആശൻ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. അവരുടെ കല്യാണക്കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ച് ഇതിവിടെ നിർത്താം. ഒരു നാൾ സന്ധ്യക്ക് വേല ചെയ്തു മടങ്ങവേ വഴിയരികിലെ ഒരു നീർത്തടത്തിൽ കണ്ട ഒരു ചെന്താമരമൊട്ട് സപത്രം ഇറുത്തെടുത്ത് ചാത്തൻ സാവിത്രിക്ക് സമർപ്പിക്കുന്നു. അവൾ അവാച്യമായ ഒരു അനുഭൂതിയിൽ ലയിച്ചു പോകുന്നു. ഒടുവിൽ താഴമ്പൂമണമുള്ള തണുപ്പുള്ള ആ രാത്രിയിൽ വർത്തമാനങ്ങൾക്കിടെ അവൾ തൻ്റെ ഇംഗിതം തുറന്നു പറയുന്നു. തൻ്റെ പായയും പ്രാണനും പാതി പങ്കിടാൻ അവനോട് അപേക്ഷിക്കുന്നു. അത് കേട്ട ചാത്തനാകട്ടെ ഭാവത്തിൻ പരകോടിയിൽ സ്വയം ഇല്ലാതായി പോകുന്നു. തുടർന്ന് അവൾ അവൻ്റെ കൈപിടിച്ച് തീയെ വലം വെച്ചവനെ നയിച്ച് തൻ പായിൽ ശയിപ്പിച്ചു. താൻ ശയിച്ചാൾ തീർന്നു ആ മംഗല ചടങ്ങ്. ജാതിയും ജാതകവുമില്ലാതെ, പട്ടും പകിട്ടുമില്ലാതെ, കൊട്ടും കുരവയുമില്ലാതെ, പണ്ടങ്ങളും കണ്ടമാലകളൊന്നുമില്ലാതെ ഭാവഗംഭീരമായി. ആചാരമനുസരിച്ച് ഗൃഹാമിതേ സൗഭഗത്വായ ഹസ്തം എന്ന് ചൊല്ലി ചെക്കനാണ് പെണ്ണിൻ്റെ കൈപിടിച്ച് മുന്നേ നടക്കേണ്ടത്, ഏഴ് ചുവട്. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്. പെണ്ണിനാകുന്നു മുൻകൈയും മുൻകാലും. അഗ്നിമീളയെ പുരോഹിതം ഇല്ലെങ്കിലും അഗ്നിസാക്ഷിത്വം ഇവിടെയുണ്ട്. ഏതാണെന്നോ ആ അഗ്നി? കായും കേങ്ങും ചുട്ട തീക്കട്ട. അതിൽ ആചാരങ്ങളെല്ലാം ചാരമായി പോകുന്നു. ആശാൻ സാഹിത്യത്തിൽ ഹാസ്യം തീരെയില്ല എന്നാണല്ലോ പറയാറ്. എന്നാൽ ഉമിത്തീ കണക്കെ നിദ്രയായി അതിവിടെയുണ്ട്. പ്രായോഗിക പരിഹാസം, ഐറണി, രൂക്ഷമായ പരോക്ഷഹാസ്യം. തുടർന്ന് ആശാന്റെ കാവ്യഭാഷ അതീവ ഭാവസാന്ദ്രമാകുകയായി. നീരവമായ നീലാകാശം ആ മാടത്തിന്മേൽ ഹർഷബാഷ്പം പൊഴിക്കുകയായി. അനുവാചകന്റെ മനോനേത്രമാകട്ടെ അന്തരശ്രുവൽ പവിത്രമാവുകയും ആയി.
1: ദുരവസ്ഥ, ഒരു പുനർവായന. കെ പവിത്രൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: വായനയുടെ വാതായനങ്ങൾ.

0: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
1: ലെറ്റ് ദം റിപ്പോർട്ട് അറ്റ് ഓഫീസ് എവറി ആൾട്ടർനേറ്റ് ഡേ. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യട്ടെ. എന്താണ് താങ്കളുടെ അഭിപ്രായം?
2: ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വാട്ട് ആർ ദി ഓൾട്ടർനേറ്റീവ്സ്? അതൊരു നല്ല ആശയമാണ്. എന്താണ് ഇതര സാധ്യതകൾ?
1: ഓൾട്ടർനേറ്റ്, ഓൾട്ടർനേറ്റീവ്, കേൾക്കുമ്പോൾ ഒരുപോലെ എന്ന് തോന്നുന്ന വാക്കുകളാണ് ഇവ. പലപ്പോഴും തമ്മിൽ മാറിപ്പോവാറുമുണ്ട്. എന്നാൽ വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഈ വാക്കുകളുടേത്. ഓൾട്ടർനേറ്റ്, ALTERNATE, ഓൾട്ടർനേറ്റ്. വിശേഷണമായും ക്രിയയായും ഈ വാക്ക് ഉപയോഗിക്കുന്നു. ഒന്നിടവിട്ട് ഒന്നിരാടൻ, ഓരോ രണ്ടാമത്തതും, എവ്രി സെക്കൻഡ് വൺ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക, മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന രീതിയിൽ ആവർത്തിക്കുക, ടു ഹാപ്പൻ ഓർ എക്സിസ്റ്റ് വൺ

0: after the other in a repeated manner. I go home every alternate week. എല്ലാ ഒന്നിടവിട്ട ആഴ്ചയിലും ഞാൻ വീട്ടിലേക്ക് പോകാറുണ്ട്. I go home every alternate week. Did you notice them? Every alternate person is wearing an identical badge. അവരെ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നിടവിട്ടുള്ള ഓരോ വ്യക്തിയും സമാനമായ ബാഡ്ജ് ആണ് ധരിച്ചിരിക്കുന്നത്. Did you notice them? Every alternate person is wearing an identical badge. She calls me on alternate days. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവൾ എന്നെ വിളിക്കാറുണ്ട്. She calls me on alternate days. He had on a shirt with alternating blue and white stripes. ഒന്നിടവിട്ട് നീലയും വെള്ളയും വരകൾ ആവർത്തിക്കുന്ന ഷർട്ട് ആയിരുന്നു അയാൾ ധരിച്ചിരുന്നത്. He had on a shirt with alternating blue and white stripes. The weather alternated between rain and sun. മഴയും വെയിലും മാറി മാറി ആവർത്തിക്കുന്ന കാലാവസ്ഥയായിരുന്നു. The weather alternated between rain and sun. He alternates between Dubai and Kerala for business purposes. Business ആവശ്യങ്ങൾക്കായി അയാൾ ദുബായിക്കും കേരളത്തിനുമിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക എന്നാണ് ഇവിടെ ഓൾട്ടർനേറ്റ് എന്ന പദത്തിന്റെ അർത്ഥം. മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഹി ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ ദുബായ് ആൻഡ് കേരളം ഫോർ ബിസിനസ് പെർപ്പസസ്. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക. വാട്ട് ഇസ് ദി ഓൾട്ടർനേറ്റ് പ്ലാൻ? എന്താണ് പകരമുള്ള പ്ലാൻ? ഓൾട്ടർനേറ്റ് പ്ലാൻ, പകരമുള്ള പ്ലാൻ. ഓൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്, പകരമുള്ള ക്രമീകരണം. ഇവിടെ പകരം എന്ന അർത്ഥത്തിലാണ് ഓൾട്ടർനേറ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇതൊരു US ഇംഗ്ലീഷ് രീതിയാണ്. എന്നാൽ ഓൾട്ടർനേറ്റീവ് എന്ന വാക്കാണ് പകരം, ഇതരം, ബദൽ എന്ന അർത്ഥത്തിലുള്ള കൂടുതൽ അനുയോജ്യമായ പദം. We'll be back with more. Till then, bye from Smita Manikoth and
1: Meera Aryu.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 1:26:01 MGR ചെന്നൈ സെൻട്രൽ, മംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് മെയിൽ 5 മിനിറ്റും 1:65:11 KSR ബംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് 28 മിനിറ്റും വൈകിയോടുന്നു.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: 100,000+ അതിനൂതന തിമിര ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം. ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി. ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി.
10: കണ്ണൂർ ന്യൂട്രോണിക്സ് ITI ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, AC എന്നീ ഗവൺമെന്റ് ദിവത്സര കോഴ്സുകളിൽ 50% സ്കോളർഷിപ്പോടുകൂടിയ പഠനം.
10: 100% പ്ലേസ്മെന്റ്.
11: ന്യൂട്രോണിക്സ് ITI, താലിക്കാവ് റോഡ്, കണ്ണൂർ.

0: ഫോൺ 8075680412.
1: ഓണത്തിന് എല്ലാവരും പുതിയത് വാങ്ങുന്ന തിരക്കിലല്ലേ?
2: അതെ, ഇനി നമ്മുടെ കമ്പ്യൂട്ടർ ഒന്ന് പുതുക്കണം.
1: വേറെ കമ്പ്യൂട്ടർ കെയറിലേക്ക്. മികച്ച കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ഓണം സ്പെഷ്യൽ ഓഫറിൽ, ഒപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും.
3: ഈ ഓണത്തിന് കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
4: ഉത്തര മലബാറിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്മിത്ത് ആൻഡ് നെഫ്യൂ വെയർവോൾഫ് കോബ്ലേഷൻ സർജറി സിസ്റ്റം ഇപ്പോൾ റേഡിയന്റ് ENT ഹോസ്പിറ്റലിലുണ്ട്. കോബ്ലേഷൻ സർജറി 10 വർഷമായി ചെയ്തു വരുന്ന വെൽ എക്സ്പീരിയൻസ് സീനിയർ സർജൻമാർ ഈ സിസ്റ്റം ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ടോൺസിൽ ലെറ്റിനോയിഡ് ദശകൾ പൂർണ്ണ സുരക്ഷയോടെ രക്തരഹിത രീതിയിൽ നീക്കം ചെയ്യുന്നതാണ്. ദശ തിരിച്ചു വരികയില്ല എന്ന ഗ്യാരണ്ടി കൂടാതെ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, കാൽടെക്സ് നാഷണൽ ഹൈവേ, കണ്ണൂർ. വിളിക്കൂ 8547769688.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. വിളിക്കൂ 8111999581.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st സമ്മാനം 30 കോടി രൂപ, 2nd സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു.
9: പൂരി കോളനി നെ സോളർ പാനൽ ലഗ്വാ ലിയെ ഹേ പർ വോ മാൻനെ കോ തയ്യാർ ഹി നഹീ താ കി സച്ച് മേ ബിൽ സീറോ ആ സക്താ ഹേ. മൈനെ കഹാ ബേട്ടാ, നാം ഹി ഹേ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. ഫിർ ഏക് ഏക് കർക്കേ സബ്കാ ബിജ്ലി ബിൽ സീറോ ആനെ ലഗാ. തബ് ബോലാ, അബ് ലഗ്വാ ഹി ലേതാ ഹൂ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന. ജുഡ്നേ കേ ലിയേ രജിസ്റ്റർ കരേ PM സൂര്യ ഘർ .gov.in. ഹര ഘര സൂര്യ
10: ഘര. क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है. टेलीमानस के निशुल्क नंबर 1-4-4-1-6 पर कॉल करें. कहीं से भी, कभी भी, 24 घंटे यह सुविधा उपलब्ध है. यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है. आप अकेले नहीं है, मदद बस एक कॉल दूर है.
11: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं विशाल शर्मा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने नागरिकों से हर घर तिरंगा अभियान में शामिल होने और घरों पर तिरंगा फहराने का आह्वान किया. भारत ने गैर जीवाश्म ईंधन आधारित बिजली उत्पादन की क्षमता 300 गीगावाट का आंकड़ा पार किया. भारतीय और अमरीकी नौसेनाओं का विस्फोटक आयुध रोधक अभ्यास आज से कोच्चि स्थित दक्षिणी नौसेना कमान में शुरू. रूस ने भारत के लिए होर्मुज जलडमरू मध्य जैसे रणनीतिक रूप से महत्वपूर्ण समुद्री मार्गों पर निर्भरता कम करने के लिए रेल मार्ग का प्रस्ताव रखा. और ताशकंद में आयोजित एशियाई जूनियर भारोत्तोलन चैंपियनशिप में महाराजन अरुमुख पंडियन ने पुरुषों के 65 किलोग्राम वर्ग में रजत पदक जीता. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने नागरिकों से हर घर तिरंगा अभियान में उत्साहपूर्वक भाग लेने और विकसित भारत के निर्माण में योगदान देने के लिए अपने सामूहिक संकल्प को नवीकृत करने का आग्रह किया है. श्री मोदी ने सोशल मीडिया पोस्ट में कहा कि तिरंगा हमारा गौरव है और राष्ट्र के लिए अपना सर्वश्रेष्ठ देने की निरंतर प्रेरणा का स्रोत है. प्रधानमंत्री ने कहा कि उन्हें प्रसन्नता है कि इस वर्ष के प्रयास वंदे मातरम को समर्पित हैं और वो भी ऐसे समय में जब हम इसकी 150वीं वर्षगांठ मना रहे हैं.
12: घर घर तिरंगा, हर घर तिरंगा.
13: संस्कृति मंत्रालय ने कहा कि इस वर्ष का हर घर तिरंगा अभियान तिरंगा यात्राओं, तिरंगा रैलियों, तिरंगा संगीत कार्यक्रमों और सामूहिक रूप से वंदे मातरम के गायन के माध्यम से देशभर की सड़कों और घरों में देशभक्ति की भावना लाने का प्रयास करेगा. इस वर्ष के समारोहों का एक प्रमुख आकर्षण सूर्यपथ तिरंगा होगा. इसे मंत्रालय ने अपनी तरह की पहली पहल बताया है. इसका उद्देश्य दुनिया भर में रह रहे भारतवंशियों को तिरंगे के वैश्विक

0: Is integrated security grid for J&K's tourist spots is a headline in the Tribune. And finally, a report says with 99.95% punctuality, Delhi Metro beats New York, Hong Kong, Paris line, setting a new benchmark amongst the most reliable in the world, states Hindustan Times. And with that, it's back to you, Anuja.
1: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges people to join Har Ghar Tiranga movement and hoist the tricolour at homes. India crosses 300 gigawatts of non-fossil fuel-based installed electricity generation capacity. Indian and US Navy's explosive ordnance disposal exercise to begin today at Southern Naval Command in Kochi. Russia proposes railway route to India to reduce dependence on strategically important maritime routes like Strait of Hormuz. And Maharajan Arumuga Pandian clinches silver medal in men's 65 kg category at Asian Junior Weightlifting Championships in Tashkent. And with that, we end the morning news. Have a nice day.
2: Akashavani, Kannur.
3: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
4: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
3: 42nd വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
5: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
6: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
8: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
7: ആഘോഷം തുടങ്ങിയല്ലേ?
8: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
9: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ? മൈജി ഫ്യൂച്ചറിൽ
11: എന്താ ഇത്ര അത്യാവശ്യം?
10: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
11: എന്നാ ഞാനും വരുന്നളിയാ.
9: മൈജി ഓണം, മാസോണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും നിറവോടെ ഈ ഓണത്തെ വരവേൽക്കാൻ കേരള സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ്, കണ്ണൂർ ജില്ലാ വ്യവസായ കേന്ദ്രം, കണ്ണൂർ ജില്ലാ കൈത്തറി വികസന സമിതി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ August 25 വരെ.
13: കേരളത്തിനകത്തും പുറത്തുമുള്ള വിവിധ കൈത്തറി സംഘങ്ങളുടെ നിരവധി സ്റ്റാളുകളുമായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈത്തറി ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരം. മേളയിൽ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് 20% സർക്കാർ റിബേറ്റ്.
12: കേരളത്തിനകത്തുള്ള കൈത്തറി സംഘങ്ങളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഓരോ 1000 രൂപയുടെ ബില്ലിനും മറക്കെടുപ്പിലൂടെ ദിവസം 3 ഭാഗ്യശാലികൾക്ക് 1000 രൂപയുടെ കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനമായി നൽകുന്നു. മേളയിൽ സന്ദർശനവും പാർക്കിംഗും തികച്ചും സൗജന്യം.
13: ഈ ഓണം കൈത്തറിയോടൊപ്പമാകട്ടെ. സന്ദർശിക്കൂ ഓണം കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേള കണ്ണൂർ പോലീസ് മൈതാനിയിൽ August 25 വരെ.
14: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: സംഗീതമാധുരി. സംഗീതമാധുരിയിൽ ഇപ്പോൾ ബി അരുന്ധതി പാടിയ കീർത്തനങ്ങൾ കേൾക്കാം. ലാലി യുഗാവേ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: പാഹി സൗരേ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: രാമകൃഷ്ണരു മന്യകബന്ധരു.

0: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: രഘുവര തുംകോ മേരി രാജ്.

ബി അരുന്ധതി പാടിയ കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്ന ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് കേരള പേരുമാറ്റൽ ബിൽ 2026 അവതരിപ്പിക്കുക. ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 രാജ്യസഭയിൽ ഇന്ന് അവതരിപ്പിക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബില്ല് അവതരിപ്പിക്കും. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണക്കായി തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഗൗതം കൃഷ്ണയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്ന തീരുമാനം വരുന്ന മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി എൻ ഷംസുദ്ദീൻ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണ ആശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവുബലി തർപ്പണം മറ്റന്നാൾ പുലർച്ചെ 2 തുടങ്ങും. ക്ഷേത്രക്കടവിൽ വാവുബലിക്ക് 600,000 പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. കണ്ണൂർ പഴശ്ശി കനാലിന്റെ കാര തെളുപ്പിൽ ഭാഗം തകർന്ന് വെള്ളം കയറി ദുരിതത്തിലായ തേക്കിൻകാട് തെളുപ്പ് പ്രദേശവാസികൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാകേഷ്. കാലപ്പഴക്കത്താൽ തകർച്ച ഭീഷണി നേരിടുന്ന കനാലിന്റെയും അണ്ടർ ടണലിന്റെയും തകരാറുകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചിക്കാഗോയിൽ ഒന്നിലധികം വെടിവയ്പ്പുകളിൽ 3 പേർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് പരിക്കേറ്റു. ഒരു വർഷത്തിനിടെ 356 പേരാണ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിതി വിവരക്കണക്കുകൾ വ്യക്തമാക്കുന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം. ബ്രഹ്മാനന്ദൻ പാടിയ ഗാനങ്ങളാണ് ഇന്ന് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അക്കൽ ദാമ എന്ന ചിത്രത്തിലെ ഗാനം, ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: അടുത്ത ഗാനം കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ നിന്ന്, പി ഭാസ്കറിന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും. അല്പം കൂടി പപ്പയുടെ ഡീറ്റെയിൽസ് അറിയാനുണ്ട്.
3: ബുദ്ധു നിർത്ത്.
2: എന്ത്? ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തൂ. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
3: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
2: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
4: RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: പി ബ്രഹ്മാനന്ദൻ പാടിയ ഗാനങ്ങളാണ് ഗാനാമൃതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം CID നസീർ എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, MK അർജുനന്റെ സംഗീതം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ 9495991015 0497 2956007.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: വയലാറിന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകിയ ഗാനം, ചിത്രം ഇന്റർവ്യൂ.

വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
3: ചിത്രം പൂജക്കെടുക്കാത്ത പൂക്കൾ. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.

0: ടാക്സിക്കാർ ഈ ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, ആർ കെ ശേഖറിന്റെ സംഗീതം.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
6: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
5: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
8: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
0: പി ഭാസ്കരന്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി. ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം, ചിത്രം നൃത്തശാല.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
6: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
5: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
6: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
8: അടുത്ത ഗാനം അനന്തശയനം. ഈ ചിത്രത്തിൽ നിന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, രഘുനാഥിന്റെ സംഗീതം.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകി ബ്രഹ്മാനന്ദൻ പാടിയത് ചിത്രം ചന്ദ്രകാന്തം.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ

0: ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജിയിലോട്ടാ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
3: ചിത്രം പുത്രകാമേഷ്ടി, വയലാർ രാമവർമ്മയുടെ വരികൾ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

ഇത് ക്ഷേത്രം എന്ന പടത്തിലെ ഗാനം. ഭരണിക്കാവ് ശിവകുമാറിന്റെ രചന, രാജന്റെ സംഗീതം. പാടിയത് ബ്രഹ്മാനന്ദൻ.

ബ്രഹ്മാനന്ദൻ പാടിയ ഗാനങ്ങളാണ് ഗാനാമൃതം പരിപാടിയിൽ നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ കുടുംബത്തിന് ഒരു കൂട്ട്. ഹോമിയോപ്പതി വകുപ്പിന്റെ വന്ധ്യതാ നിവാരണ ചികിത്സാ പദ്ധതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി ജനനി പ്രൊജക്ട് കൺവീനർ ഡോക്ടർ ലേഖ പി കെ മറുപടി പറയുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2:30. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കൃഷിയും സംരംഭകത്വ സാധ്യതകളും. മയിൽ മുല്ലക്കൊടിയിലെ കെ വി കുഞ്ഞികൃഷ്ണൻ, മകൻ ജിതിൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് കൃഷിജാലകം.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഹർ ഘർ തിരംഗ യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരംഗയാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ഇന്ന് ലോക സിംഹദിനം. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയിൽ സിംഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം വന്യജീവി ജൈവ വൈവിധ്യ സംരക്ഷണത്തോട് ഗവൺമെന്റ് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. രാജ്യത്തെ സിംഹങ്ങളുടെ എണ്ണം 2015 523 നിന്നും 2025 891 വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായതായി മന്ത്രി CP ജോൺ. മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്ലസ് വൺ പ്രവേശനത്തിൽ സ്കൂൾ വിഷയം മാറ്റത്തിന് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ഇന്നും നാളെയും പ്രവേശനം നേടാം. 7380 പേർക്കാണ് മാറ്റം ലഭിച്ചത്. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് ഇന്ന് തുടക്കം. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ.

0: ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഇന്ന് പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പ്രകാശനം ചെയ്യുക. ഫിബ അണ്ടർ 18 ഏഷ്യ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് അഹമ്മദാബാദിൽ വ്യാഴാഴ്ച തുടക്കമാകും. വെള്ളിയാഴ്ച ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത വരി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസോക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പൾസോക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
0: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
1: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസോക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
0: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
1: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായുള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസോക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിൻ്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസോക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
0: മാഡം, ഇന്ന് ഈ ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
1: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
0: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസോക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
1: ഒരു നോർമൽ പൾസോക്സിമെട്രി സ്ക്രീനിങ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കയ്യിൽ

0: കാലിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കയ്യിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിൻ്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽ റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
0: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽഡ് റിസൾട്ട് വരാം. അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജൻ്റെ സാച്ചുറേഷൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീല നിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിൻ്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറി, സ്ട്രൈക്കസ്പിഡ് അട്രീഷ്യ, പൾമിനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അതും മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിൻ്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജൻ്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ കേൾവി പരിശോധന. ഇപ്പം സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിൻ്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർപ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ നിലവിൽ

0: ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മേഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിൻ്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന ഒരു ഡിസീസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ളോ ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡായിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിൻ്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറേ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം, എൻ്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാകും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിൻ്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിൻ്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പം തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com

0: എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സബിത ആനന്ദ്. 10 വർഷത്തിനിടെ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്തം വ്യാപാര മൂല്യം 422 കോടി രൂപയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിൽ അധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ഉൾപ്പെടെ 12 ലക്ഷത്തിലധികം സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളും 42,000ത്തിലധികം സ്റ്റാർട്ടപ്പുകളും ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് താഴെത്തട്ടിൽ ശാക്തീകരണത്തിന് നൽകുന്ന പ്രതിബദ്ധതയാണ് കണക്കുകൾ തെളിയിക്കുന്നതെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. 10 വർഷത്തിനിടയിൽ ഈ പ്ലാറ്റ്ഫോം മത്സരക്ഷമത വർദ്ധിപ്പിച്ചു, വിലനിർണ്ണയം സുതാര്യമാക്കി, സംഭരണ പ്രക്രിയയുടെ സമയം കുറച്ചതായും, ഗവൺമെന്റിന് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. തന്ത്രപ്രധാന സമുദ്രപാതകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യയിലേക്കും പുതിയ റെയിൽപാത നിർമ്മിക്കുന്ന പദ്ധതി റഷ്യ മുന്നോട്ടുവച്ചു. ഹോർമുസ് കടലിടുക്ക്, ബോസ്ഫറസ് കടലിടുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ പരിഹരിക്കാൻ ഇത്തരം ബദൽ പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി മരാദ് ഖുസ്ലുനിൻ വ്യക്തമാക്കി. തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽപാതകൾ ഇന്ത്യയിലേക്ക് പ്രവേശനത്തിന് ഉപയോഗപ്പെടുത്താമെന്ന് മരാത് പറഞ്ഞതായി റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ട പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ പുതിയ നിർദ്ദേശം. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഹജ്ജ് പോർട്ടലുകളുടെ സാങ്കേതിക സംയോജനം സംബന്ധിച്ച് ഇന്ത്യയും സൌദി അറേബ്യയും ചർച്ച നടത്തി. കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം സെക്രട്ടറി ശ്രീവത്സ കൃഷ്ണയും സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിലെ ആസൂത്രണ ഡിജിറ്റൽ പരിവർത്തന വിഭാഗം ഡെപ്യൂട്ടി മന്ത്രി അബ്ദുൾ അസീസ് അൽ മഥാമിയും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖാംനഇ മുൻ IRGC മേധാവി മുഹ്സിൻ റസായിയെ രാജ്യത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിലേക്ക് പ്രതിനിധിയായി നിയമിച്ചു. മുഹമ്മദ് ബാഖിർ സോൾഡ് ഖാദറിന് പകരക്കാരനായാണ് നിയമനം. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് സൈനിക കമാൻഡറായിരുന്നു റസായി. രാജ്യത്തെ പൊതുജനാരോഗ്യ മേഖല ശക്തമാക്കുന്നതിന് പിന്തുണ പ്രഖ്യാപിച്ച് ബൊളീവിയയിലേക്ക് ഇന്ത്യ 8 ടൺ ജീവൻ രക്ഷാ മരുന്നുകളും അവശ്യ മരുന്നുകളും അയച്ചു. ഐക്യദാർഢ്യത്തിലൂടെയും സഹകരണത്തിലൂടെയും പുരോഗതി കൈവരിക്കുന്നതിൽ ഇന്ത്യ എന്നും സജ്ജമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമ കുറിപ്പിൽ അറിയിച്ചു. ഇന്ന് ലോക സിംഹദിനം. പ്രകൃതിയിലെ ആവാസ വ്യവസ്ഥയിൽ സിംഹങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സിംഹങ്ങളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുക, വേട്ടയാടൽ തടയുക എന്നിവയാണ് ദിനാചരണ സന്ദേശം. ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം വന്യജീവി ജൈവ വൈവിധ്യ സംരക്ഷണത്തോടെ ഗവൺമെന്റ് കാണിക്കുന്ന പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. നിർണായക ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതു മുതൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുവരെ വികസനവും പ്രകൃതി സംരക്ഷണവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് രാജ്യം തെളിയിച്ചതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ സിംഹങ്ങളുടെ എണ്ണം 2015 523 നിന്ന് 2025 891 വർദ്ധിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, സംരക്ഷകർ, പ്രാദേശിക സമൂഹങ്ങൾ, മൃഗങ്ങളെ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്നവർ തുടങ്ങി എല്ലാവരുടെയും അർപ്പണബോധത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. രാജ്യത്തെ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷി 300 GW കവിഞ്ഞതായി നവ പുനരുപയോഗ മന്ത്രാലയം അറിയിച്ചു. മൊത്തം സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷിയിൽ നോൺ ഫോസിൽ ഇന്ധന അധിഷ്ഠിത വൈദ്യുത ഉൽപ്പാദന ശേഷിയുടെ പങ്ക് 54%ത്തിലധികമാണ്. വിവിധ മേഖലകളിലെ ശക്തമായ സംഭാവനകളാണ് ശുദ്ധോർജ്ജ ഉൽപ്പാദനത്തിലെ വളർച്ചയ്ക്ക് കാരണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജശേഷിയിലെ ദ്രുതഗതിയിലെ പുരോഗതി ഊർജ്ജോൽപാദനത്തിലും പ്രതിഫലിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. ശുദ്ധമായ ഊർജ്ജ പരിവർത്തനം, ഇന്ത്യയുടെ വ്യാവസായിക മത്സരശേഷി, ഊർജ്ജ സ്വാതന്ത്ര്യം, സാമ്പത്തിക പ്രതിരോധശേഷി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജനറൽ രാഹുൽ നവീന്റെ സേവന കാലാവധി കേന്ദ്ര ഗവൺമെന്റ് 1 വർഷത്തേക്ക് കൂടി നീട്ടി.

നൽകി. ഈ മാസം 13 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 13 വരെയാണ് കാലാവധി നീട്ടിയത്. 2027 ജൂലൈ 31 ഔദ്യോഗിക വിരമിക്കൽ തീയതിക്ക് ശേഷവും അദ്ദേഹം സർവീസിൽ തുടരും. 1993 ബാച്ച് IRS ഉദ്യോഗസ്ഥനാണ് രാഹുൽ നവീൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് പിക്ടോറിയൽ ക്യാൻസലേഷൻ, സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കിൾ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായി തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഗൌതം കൃഷ്ണയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിനുണ്ടാകും. തെരച്ചിലിന്റെ ആദ്യഘട്ടങ്ങളിൽ കോസ്റ്റ് ഗാർഡിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നും കോസ്റ്റൽ പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ അന്വേഷണം പൂർത്തിയായതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ബസ് ഓടിച്ചത് പരിചയസമ്പന്നനായ ഡ്രൈവറാണെന്നും മതിയായ വിശ്രമം ലഭിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു. മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും അപകടത്തിൽ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് ജോലി ലഭ്യമാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും CP ജോൺ അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവ് അല്പസമയത്തിനകം കോഴിക്കോട്ട് ആരംഭിക്കും. മന്ത്രി TC സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. KJ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി N ഷംസുദ്ദീൻ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം കുമ്പള GHSS കെട്ടിടം, കുമ്പള സഹകരണ ആശുപത്രിയിലെ EV ചാർജിംഗ് സ്റ്റേഷൻ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മൊഗ്രാൽ പുത്തൂർ GHSS ൽ +1 അഡീഷണൽ ബാച്ചുകളുടെ പ്രഖ്യാപനവും മന്ത്രി നടത്തും. ഉച്ചയ്ക്ക് കടമ്പാല ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനവും എരുതുംകടവ് ഗവൺമെന്റ് LPS ഇന്ററാക്ടീവ് ക്ലാസ് റൂം ബോർഡ് സമർപ്പണവും മന്ത്രി നിർവഹിക്കും. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് ഇന്ന് തുടക്കമാകും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലെ സെമിനാറിൽ ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കി 4 വ്യത്യസ്ത സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിലെ ഗോത്രപ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസെക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശില്പശാല നാളെ സമാപിക്കും. കണ്ണൂർ പഴശ്ശിക്കനാലിന്റെ കാര തെളുപ്പിൽ ഭാഗം തകർന്ന് വെള്ളം കയറി ദുരിതത്തിലായ തേക്കിൻകാട് തെളുപ്പ് പ്രദേശവാസികൾക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആവശ്യപ്പെട്ടു. കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിടുന്ന കനാലിന്റെയും അണ്ടർ ടണലിന്റെയും തകരാറുകൾ പരിഹരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫ്രീഡം കിസിന്റെ പേരിൽ കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂൾ അധ്യാപകൻ ഗുരുപ്രസാദിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി അപലപനീയമാണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ പറഞ്ഞു. വീർ സവർക്കർ സ്വാതന്ത്ര്യസമര സേനാനിയല്ലെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലെന്നും ദീർഘകാലം അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു എന്ന കാര്യവും ആരും നിഷേധിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. TG മോഹൻദാസിന്റെ അറസ്റ്റ് വിവേചനപരമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി SS സുരേഷ് പറഞ്ഞു. അവധി ദിവസം നോക്കി TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത് അപലപനീയമാണെന്നും പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് അറസ്റ്റ് നാടകമെന്നും SS സുരേഷ് തിരുവനന്തപുരത്ത് ആരോപിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണനമേള ഇന്നു മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടത്തും. ഖാദി വസ്ത്രങ്ങൾക്ക് 30% കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവുബലി തർപ്പണം മറ്റന്നാൾ പുലർച്ചെ തുടങ്ങും. ക്ഷേത്രക്കടവിൽ വാവുബലിക്ക് 600,000 പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. വാവുബലി രസീതിന് 40 രൂപയാണ്. രസീത് വിതരണം ക്ഷേത്രം കൌണ്ടറിൽ തുടങ്ങി. വാവുരിക്കൽ ദിനമായ ചൊവ്വാഴ്ച ഉച്ച മുതൽ തിരുനാവായ ഗാന്ധി സ്മാരകത്തിനടുത്തും പടിഞ്ഞാറേ ആൽത്തറ ഭാഗത്തും പ്രത്യേക കൌണ്ടറുകൾ ഒരുക്കും. മഴയും വെയിലും കൊള്ളാതെ ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറേ നടവരെ പന്തൽ ഒരുക്കുന്നുണ്ട്.
കർക്കിടകവാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: അടുത്ത ഗാനം അൽക യാഗ്നിക്, സോനു നിഗം എന്നിവർ പാടിയത്, ചിത്രം ചോരി ചോരി ചുപ്കെ ചുപ്കെ.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിലേക്ക് കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്കുണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ

0: ഇന്നത്തിന്റെ സ്വന്തം മൈജി
1: റേഡിയോ ഹെൽത്ത്. ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: അടുത്ത ഗാനം അഭിജിത്, ആൽക്ക യാഗ്നിക് എന്നിവർ പാടിയത് ചിത്രം ഹമേശാ.

0: വീട്ടിൽ ലിസ്റ്റ് റെഡിയായി. ടിവി, ഫ്രിഡ്ജ്, ഫോൺ, മിക്സി. പക്ഷെ ബജറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഓഫായി.
1: ഓഫ് ആവണ്ട, മൈജി ഉണ്ടല്ലോ.
0: എന്താ അവിടെ സ്പെഷ്യൽ?
1: മൈജി ഓണം മാസോണം 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, സ്പെഷ്യൽ ക്യാഷ് ഡിസ്കൗണ്ട്സ്, പിന്നെ ഭാഗ്യം കൂടിയാൽ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, BMW വരെ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
0: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
5: ഈ ഗാനത്തിൽ ഉദിത് നാരായൺ, അൽക്ക യാജ്ഞിക് എന്നിവർ. ചിത്രം ഡ്യൂപ്ലിക്കേറ്റ്.

0: ചേട്ടാ ഒന്ന് മൈജിയിലേക്ക് വിടാമോ?
1: ഓണം ഷോപ്പിംഗ് ആ
0: ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളാണ് മനസ്സിലേക്ക് കയറിയത്.
1: ആ കാറും സ്കൂട്ടറും ബി എം ഡബ്ല്യു ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്കൊന്ന് പോണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
4: ഗായകൻ സോനു നിഗം, ചിത്രം സായ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 10 വർഷത്തിനിടെ ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യം 422 കോടി രൂപയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 10 വർഷത്തിനിടയിൽ ഈ പ്ലാറ്റ്ഫോം മത്സരക്ഷമത വർദ്ധിപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ 2 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ഉൾപ്പെടെ 12 ലക്ഷത്തിലധികം സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളും 42,000-ലധികം സ്റ്റാർട്ടപ്പുകളും ഈ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പീയൂഷ് ഗോയൽ. കേന്ദ്ര ഗവൺമെന്റ് താഴെത്തട്ടിൽ ശാക്തീകരണത്തിന് നൽകുന്ന പ്രതിബദ്ധതയെയാണ് ഇത് കാണിക്കുന്നതെന്നും പീയൂഷ് ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഗുണ്ടകളുടെ അണിഞ്ഞാട്ടം കേരളത്തിൽ ഇനി നടക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നാട്ടിൽ ജനങ്ങൾക്കാവശ്യം സമാധാനമാണെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. കാസർകോട്ടെ വിവാദ ചോദ്യപേപ്പർ വിഷയത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് പ്രാഥമിക നടപടി മാത്രമാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെങ്കിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു. ടി ജി മോഹൻദാസിന്റെ അറസ്റ്റ് വിചാരണ വിവേചനപരമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്. അവധി ദിവസം നോക്കിയാണ് അറസ്റ്റെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കോഴിക്കോട് കുന്ദമംഗലത്ത് പോലീസ് 12 കിലോ കഞ്ചാവ് പിടികൂടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ പരിശോധനയ്ക്കിടെയാണ് കാരന്തൂരിലെ ഒഴിഞ്ഞപ്പറമ്പിൽ കഞ്ചാവ് കണ്ടെത്തിയത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി വിപണന മേള ഇന്നു മുതൽ ഈ മാസം 15 വരെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ. ഖാദി വസ്ത്രങ്ങൾക്ക് 30% കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും ശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495654321. ഒരു നമ്പർ കൂടി 9495956321. സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം റൂബി ബാബു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. നമുക്കറിയാം, ഒന്നുമല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നാം എല്ലാം നികുതിദായകരാണ്. അതുകൊണ്ട് തന്നെ ഈ ആദായനികുതി റിട്ടേണിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആരൊക്കെ ഫയൽ ചെയ്യണം, കൃത്യസമയത്ത് ഫയൽ ചെയ്യാതിരുന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, പിഴവുകളുണ്ടാകും, റീഫണ്ട് എങ്ങനെ ലഭിക്കും, ഇങ്ങനെ സാധാരണക്കാരായ നികുതിദായകർ നേരിടുന്ന നിരവധി സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റുഡിയോയിലുള്ളത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ എൻ ആർ ആണ്. സ്വാഗതം മാഡം.
2: നമസ്കാരം.
1: ഈ സാധാരണക്കാരായ നികുതിദായകർക്കിടയിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനുള്ള തീയതികളാണ് ജൂലൈ 31, ഈ ഓഗസ്റ്റ് 1, നവംബർ 31, ഇങ്ങനെ. അപ്പം ഈ ഒരു ടൈം ലൈനിൽ ആർക്കൊക്കെ ആയിരുന്നു ജൂലൈ 31 വരെ ഫയൽ ചെയ്യേണ്ടതിരുന്നത്, ആരൊക്കെയാണ്, ആർക്കൊക്കെയുണ്ട് ഇനി സമയം ഓഗസ്റ്റ് 31, നവംബർ 31, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പറയാമോ?
2: അതായത് സാലറി വരുമാനക്കാർ ITR 1 ITR 2 ഫയൽ ചെയ്യേണ്ട ആളുകൾ, അവർക്കുള്ള ഡ്യൂ ഡേറ്റ് ആയിരുന്നു ജൂലൈ 31. ഇനി ഏത് ബിസിനസ് ഇൻകമോ പ്രൊഫഷണൽ ഇൻകമോ ഉള്ള, ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടാത്ത അസസികളുടെ, നമ്മുടെ അസസികൾ എന്നവർ പറയുന്നത് ഇല്ലെങ്കിൽ ആൾക്കാരുടെ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 31. അപ്പം നിലവിൽ ജൂലൈ 31 കഴിഞ്ഞു പോയത് ITR 1 2 റിട്ടേൺ ഫയൽ ചെയ്യാൻ വിധേയമായ സാലറിയും പലിശ വരുമാനവും മാത്രം ഇൻകമുള്ള, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രമുള്ള, ബിസിനസ്സോ പ്രൊഫഷണലോ ഇൻകം ഉള്ളവർക്ക് ഓഗസ്റ്റ് 31 വരെ ഫയൽ ചെയ്യാം. അവരിനി ഓഡിറ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നവംബർ 31 വരെയും റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഇനി നമുക്ക് മുമ്പേ ചെയ്യണം എന്ന് പറയുന്നില്ലേ, ഒരു ഡെഡ് ലൈൻ തന്നിരിക്കുന്നത് നാം മുമ്പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
2: അതെ.
1: അപ്പം ഈ മുമ്പേ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്?
2: നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്താൽ റീഫണ്ട് കിട്ടുന്നവർക്ക് നേരത്തെ കിട്ടും,

0: പിന്നെ ഈ സൈറ്റിലുള്ള ലാസ്റ്റ് മിനിറ്റിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. ഇതൊക്കെ തന്നെയാണ് നേരത്തെ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ.
1: എല്ലാവർക്കും അറിയാം, എന്നിരുന്നാൽ പോലും നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഇതിന് ടാക്സ് ഫയൽ ചെയ്യാൻ, അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ?
0: www.incometax.gov.in എന്ന സൈറ്റിൽ കയറി ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ യൂസർ ഐ ഡി എന്ന് പറയുന്നത് പാൻ നമ്പർ തന്നെയാണ്. ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. വൺ ടൈം ആണ് ഈ രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫയൽ റിട്ടേൺസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആവശ്യമായ റിട്ടേൺ ഫോം എടുത്ത് ഫയൽ ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, ഇനി നമ്മുടെ സമയപരിധിക്ക് ശേഷം ഫയൽ ചെയ്യാൻ പറ്റുമോ, അതിനുള്ള പിഴ എങ്ങനെയാണ്?
0: അതെ, പറ്റും. നമുക്ക് December 31 വരെ റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പറ്റും. 5000 രൂപ പിഴ ഒടുക്കിക്കൊണ്ട് പിഴ അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി
1: നമുക്ക് അതിലേക്ക് വരാം. മാം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആദ്യം പേരും സ്ഥലവും ഒന്ന് പറയാമോ? പേരും സ്ഥലവും ഒന്ന് പറയാമോ? ഇൻകം ടാക്സ് ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്, സംശയം ചോദിച്ചോളൂ.
2: ഹലോ,
0: ആ നമസ്കാരം സർ, ചോദിച്ചോളൂ.
2: ഞാൻ റിട്ടയർഡായ ഒരു ഉദ്യോഗസ്ഥനാണ്.
0: അതെ,
2: എനിക്ക് കിട്ടുന്ന പെൻഷൻ ഓണം കിട്ടുന്ന പെൻഷനേ ഉള്ളൂ. 10 വർഷം റിട്ടയർ ആയിട്ട്.
0: അതെ.
2: അപ്പൊ PF പെൻഷൻ നോമിനൽ പെൻഷനാണ്. അതിന് ഞാൻ റിട്ടയർസ് കൊടുക്കേണ്ട കാര്യമുണ്ട്, വേറെ എനിക്ക് ഒന്നുമില്ല.
0: സാർ സീനിയർ സിറ്റിസൺ ആണോ? 60 വയസ്സ് കഴിഞ്ഞ ആളാണോ? ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പം 3 ലക്ഷത്തിൽ താഴെയാണ് സാറിൻ്റെ വരുമാനമെങ്കിൽ സാർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. ഇനി സാറിന് ഈ റിട്ടേൺ
2: സംശയം വന്നത്,
0: അതെ, അതാ ഞാൻ പറയാൻ വന്നത്. സാറിന് വിദേശ യാത്രയ്ക്കോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് ഭാവിയിൽ വേണ്ടി വരുന്നുണ്ടെങ്കിൽ സാർ റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. അതെ, വിദേശയാത്രയിൽ പോകുമ്പോൾ എംബസികളിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ITR റിട്ടേൺ ഫോമിന്റെ അക്നോളജ്മെന്റ് ആവശ്യപ്പെടാറുണ്ട്. അപ്പം ആ പർപ്പസിന് വേണ്ടി സാറ് റിട്ടേൺ ഫയൽ ചെയ്ത് അക്നോളജ്മെന്റ് സൂക്ഷിക്കുക.
1: ഓക്കെ മാം, അപ്പൊ നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്നത് റിട്ടേൺ ഫയൽ ചെയ്യാൻ താമസിച്ച് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ എന്താണ്?
0: December 31 വരെ 5000 രൂപ ഫൈൻ കൊടുത്ത് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ടാക്സബിൾ ലിമിറ്റിന് താഴെയുള്ള ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യുവാണെങ്കിൽ July 31 ശേഷം 1000 രൂപ ഫൈനേ വരത്തുള്ളൂ. ഇനി ഇത് കഴിഞ്ഞു പോയിട്ടും ഒരാൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വിട്ടുപോയെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടുന്ന ടാക്സിൻ്റെ, അതായത് TDSO അഡ്വാൻസ് ടാക്സോ ഒക്കെ കിഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അടയ്ക്കേണ്ടി വരുന്ന ടാക്സിൻ്റെ ഒരു 25%, 50%, അങ്ങനെ ഓരോ വർഷം കൂടുന്തോറും 4 വർഷം വരെ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഈ എക്സ്ട്രാ ടാക്സും ഫൈനും ഇൻട്രസ്റ്റും എല്ലാം അടച്ചുകൊണ്ട് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
1: ഓക്കെ, ഒരു സാമ്പത്തിക വർഷം എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഈ ITR 1 ഫയൽ ചെയ്യേണ്ടത്?
0: സീനിയർ സിറ്റിസൺ അല്ലാത്തവർ 2.5 ലക്ഷത്തിന് താഴെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഡിഡക്ഷൻസ് ഇല്ലാതെ 2.5 ലക്ഷത്തിന് താഴെ വരുമാനമുള്ള ഒരാൾ ITR റിട്ടേൺ ഫയൽ ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ, അതിലേക്ക് വരാം മാം. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ, ചോദിക്കട്ടെ.
1: നമസ്കാരം, ഹലോ ആകാശവാണി, ഇതാരാണ്?
3: എന്റെ പേര് അഡ്വക്കേറ്റ് PG മൂർത്തി. ഞാൻ തിരുവനന്തപുരത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്.
1: ഓ, സംസാരിച്ചോളൂ മാഡത്തിനോട്.
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ് സർ.
3: എനിക്ക് ഒരു സംശയമുള്ളത്, ഇപ്പോ സാലറി റിട്ടേണും എല്ലാ റിട്ടേണും ഓൺലൈനായിട്ടാണല്ലോ ഫയൽ ചെയ്യുന്നത്.
0: അതെ.
3: അപ്പൊ അതിനെ നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ഫോം നമ്പർ 26AS, 26AS പിന്നെ AIS
0: അല്ലേ?
3: ഇത് രണ്ടുമാണ്. ഇത് രണ്ടിനുമുള്ള വ്യത്യാസം എന്താണ് എന്നറിയണം. പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട്
0: സർ, ഇതിന്റെ മറുപടി പറയട്ടെ. 26AS വരുന്നത് നമ്മുടെ ടാക്സ് പിടിച്ച ഡീറ്റെയിൽസ് മാത്രം, നമ്മുടെ പെൻഷനീന്നോ സാലറിന്നോ ഇൻട്രസ്റ്റീന്നോ ഒക്കെ TDS പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം മാത്രമാണ് 26AS വരിക. അതേസമയം AIS അഥവാ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ നടത്തുന്ന മറ്റു പല ട്രാൻസാക്ഷൻ, ഉദാഹരണം പറഞ്ഞാൽ ഷെയർ ട്രാൻസാക്ഷൻ, ഇല്ലെങ്കിൽ വസ്തു വിറ്റിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ നമ്മുടെ SB ഇൻട്രസ്റ്റ്

0: ഇൻട്രസ്റ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് മുതലായ എല്ലാ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.
1: പിന്നെ ഇപ്പൊ ടാക്സ് സി ഡി എസിൽ പിടിക്കുന്നു, അതേസമയം 26A കാണിക്കാതിരിക്കുകയും ചെയ്താൽ നമ്മള് നികുതിദായകൻ എന്ത് ചെയ്യണം?
0: നികുതിദായകൻ ചെയ്യേണ്ടത് ആരാണോ ടാക്സ് പിടിച്ചത്, ഏത് ഓഫീസാണോ, ബാങ്കാണോ, എവിടാന്ന് വെച്ചാൽ ആ ഓഫീസിന്റെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ടി ഡി എസ് പിടിച്ച പ്രൂഫ് ഉണ്ടെങ്കിൽ അതും ആ ഓഫീസിന്റെ അഡ്രസ്സ്, ടാൻ നമ്പർ എന്നിവ വെച്ച് അതാത് സ്ഥലത്തുള്ള ടി ഡി എസ് ഓഫീസർമാർക്ക് ഒരു ഗ്രീവൻസ് പെറ്റീഷൻ, ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇൻകം ടാക്സ് ഓഫീസിൽ ടി ഡി എസ് ഓഫീസർ ഈ ഡിഡക്റ്റ് ചെയ്ത ഡിഡക്ടർക്ക് എഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്ത് അത് അപ്ലോഡ് ചെയ്യിക്കുന്നതായിരിക്കും.
1: അപ്പോ ഒരു സംശയം കൂടെ
2: ചോദിച്ചോട്ടെ,
1: പ്രൊഫഷണൽസ് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് എന്തൊക്കെ പിഴവുകളാണ്, അതായത് ഒരു അഡ്വക്കേറ്റ് എന്തൊക്കെ പിഴവുകളാണ്
0: സാർ? ചെറിയ തരത്തിലുള്ള, ഈ സാറ് പറഞ്ഞ പോലെ ചെറിയ അഡ്വക്കേറ്റ്സ് അവർക്കൊക്കെ 44 ADA എന്നുള്ള പ്രൊവിഷൻ അനുസരിച്ച് കിട്ടുന്ന മൊത്തം പ്രൊഫഷണൽ ഇൻകത്തിന്റെ 50% പ്രിസംപ്റ്റീവ് ബേസിസിൽ ഡിഡക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും.
2: സാറിന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. അപ്പോൾ നമ്മൾ സംസാരിച്ചതിലേക്ക് തിരിച്ചു വരാം. ഈ വരുമാന പരിധി, ഓരോ ഇൻകം ടാക്സ് സ്ലാബ്സിനുള്ള വരുമാന പരിധി, ഇപ്പോൾ ITR 1 ആണെങ്കിൽ എത്ര രൂപ വരെ വരുമാനമുള്ളവരാണ് ഫയൽ ചെയ്യേണ്ടത്?
0: അതായത് സീനിയർ സിറ്റിസൺ അല്ലാത്ത ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് 2.5 ലക്ഷമാണ്. അവർക്ക് റിബേറ്റും മറ്റും കിട്ടുന്നത് കൊണ്ടാണ് 12 ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട എന്ന് പൊതുവിൽ പറയുന്നത്. അതായത് ന്യൂ റെജീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 60,000 രൂപ വരെ റിബേറ്റ് കിട്ടും. പക്ഷേ റിട്ടേൺ ഫയല് ചെയ്യാനുള്ള ലയബിലിറ്റി നോക്കുന്നത് ഒരാളുടെ ബേസിക് എക്സംഷൻ ലിമിറ്റ് കഴിഞ്ഞ് ടോട്ടൽ ഇൻകം വന്നാൽ, ഡിഡക്ഷൻസിനും റിബേറ്റിനും ഒക്കെ മുമ്പ് അവരെല്ലാം റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യണം. അത് ഏത് ഫോമിൽ ഫയൽ ചെയ്യേണ്ടവരാണെങ്കിലും അത് തന്നെയാണ് റൂള്. പിന്നെ ഇതുകൂടാതെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഒരാൾക്ക് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെ ഉള്ളൂ, പക്ഷേ അവർക്കൊരു റീഫണ്ട് കിട്ടാനുണ്ട്, അവരും നിർബന്ധമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇതുകൂടാതെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ 2-3 കാറ്റഗറി ഉണ്ട്. ഇവർക്കാർക്കും ഇൻകം ഇല്ല എന്ന് വയ്ക്കുക, പക്ഷേ 1 വർഷത്തിൽ 1 കോടിയിൽ കൂടുതൽ കറണ്ട് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. ചിലപ്പം ബിസിനസ്സുകാർക്കുണ്ടാവാം, അവർക്ക് ഇൻകം ചിലപ്പോൾ നഷ്ടമായിരിക്കാം, എന്നാലും അവർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ 2 ലക്ഷം രൂപ, 2 ലക്ഷമോ അതിൽ കൂടുതൽ രൂപയോ ചിലവാക്കി വിദേശയാത്ര നടത്തിയത്, അത് സ്വന്തമായി വിദേശയാത്ര നടത്താനോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ വിദേശയാത്രയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിർബന്ധമായി റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ഇനി 1 ലക്ഷത്തിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ബില്ല് 1 വർഷം അടയ്ക്കുന്ന ഒരു കൺസ്യൂമർ, അവരും നിർബന്ധമായും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം.
2: അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫയലിങ്ങിൽ വരുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ, നമ്മൾ എപ്പോഴും പറയുമല്ലോ ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് ഇയർ, ഇത് തമ്മിലുള്ള വ്യത്യാസം മിക്കവർക്കും ഒരു കൺഫ്യൂഷനാണത്.
0: അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 ആക്ട് ആണ് കഴിഞ്ഞ March 31 വരെ നിലവിലുണ്ടായിരുന്നത്. അതിലായിരുന്നു ഈ ഫിനാൻഷ്യൽ ഇയറും അസസ്മെന്റ് ഇയറും തമ്മിലുള്ള വേർതിരിവ്. ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ഏത് വർഷത്തിലാണോ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ഏൺ ചെയ്യുന്നത്, അതിനെ ഫിനാൻഷ്യൽ ഇയർ എന്നും ആ ഇൻകത്തിനെ അസസ് ചെയ്യുന്ന വർഷം, തൊട്ടടുത്ത വർഷം അസസ്മെൻ്റ് ഇയർ എന്നാണ് പറഞ്ഞു വന്നത്. അതേസമയം ഈ പുതിയ ആദായ നികുതി നിയമം 2025 ഈ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ടാക്സ് ഇയർ എന്നാണ് ഇനി ഈ ഇപ്പം നിലവിലുള്ള 1/4/2026 മുതൽ ടാക്സ് ഇയർ മാത്രമേ ഉള്ളൂ. അതായത് ഫിനാൻഷ്യൽ ഇയറിനെയും അസസ്മെൻ്റ് ഇയറിനെയും ഒരുമിച്ചാക്കി ടാക്സ് ഇയർ എന്ന് പറയും.
2: അപ്പോൾ ശ്രോതാക്കൾക്കെല്ലാം അതൊരു വെളിച്ചമാണെന്ന് വിചാരിക്കുന്നു. ഒരു ശ്രോതാവ് കൂടി ചേരുന്നു. ഹലോ, ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
2: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
3: എന്റെ പേര് നാരായണ അയ്യർ, ബാംഗ്ലൂരാണ്.
2: സ്ഥലം എവിടെയാണ്?
3: അമ്പലപ്പുഴ.
2: സംസാരിച്ചോളൂ കേട്ടോ മാഡത്തിനോട്.
3: ഓക്കെ ഓക്കെ. ഞാൻ July 12 റിട്ടേൺ ഫയൽ ചെയ്തു.
0: ഓക്കെ.
3: അറൗണ്ട് 24,000 എനിക്ക് റീഫണ്ട് കിട്ടാനുണ്ട്.
0: അതെ സാർ.
3: ഹലോ.
0: ആ സാർ പറഞ്ഞോളൂ.
3: ആ റീഫണ്ട് കിട്ടാനുണ്ട്, വേറെ പലർക്കും വിത്തിൻ 2 or 3 days കിട്ടിയായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ഉണ്ടാകുന്നത്?
0: സാർ, ഈ റിട്ടേൺ പ്രോസസ് ചെയ്ത് റീഫണ്ട് ചെയ്യുന്നത് ഓൾ ഇന്ത്യ ബാംഗ്ലൂർ CPC സെൻട്രലൈസ്ഡ് പ്രോസസിംഗ് സെന്ററിലാണ് പ്രോസസിംഗ് നടക്കുന്നത്. സാധാരണ ചെറിയ റീഫണ്ടുകളെല്ലാം ഇല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ളതൊക്കെ പെട്ടെന്ന് നടക്കും. സാറിന് ക്യാപിറ്റൽ ഗെയിൻസ് വല്ലതും ഉണ്ടായിരുന്നോ ഈ വർഷം റിട്ടേണില്?
3: ഇല്ല, മാത്രമേ ഉള്ളൂ.
0: അപ്പൊ സാറ് AIS നോക്കി

0: ആ ഇൻഫർമേഷൻ നോക്കി തന്നെയാണോ റിട്ടേൺ ഫയൽ ചെയ്തത്?
1: അപ്പൊ
0: അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണം എന്ന് നിർബന്ധമില്ല, അത് സോഫ്റ്റ്വെയർ പ്രോസസ് ചെയ്യുന്ന അനുസരിച്ച് വരും. പിന്നെ ഹൈ റീഫണ്ട് ഉള്ളതൊക്കെ കുറച്ചുകൂടെ ഫർദർ ചെക്കിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രോസസ്സിംഗ് നടക്കത്തുള്ളൂ. സാറ് 24,000 എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നില്ല. പിന്നെ സാറ് ചെക്ക് ചെയ്യേണ്ടത് സാറിൻ്റെ റിട്ടേൺ ആൾറെഡി പ്രോസസ് ആയിട്ട് റീഫണ്ട് കിട്ടാത്തതാണോ. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ പ്രോസസ്ഡ് എന്നാണോ വന്നത്, ഇ വെരിഫൈഡ് എന്നാണോ വന്നത്? പ്രോസസ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നിട്ട് റീഫണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സാറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇ ഫൈലിംഗ് പോർട്ടലിൽ കറക്റ്റായിട്ട് വാലിഡേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആണ് സാർ. എന്നാലും ചില സമയം ഈ ബാങ്കിൽ IFSC കോഡ് മാറുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ വീണ്ടും അത് റീവാലിഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാർ അത് ബാങ്ക് ലോഗിൻ ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റഡ് ആണോ എന്നൊന്നുകൂടെ ചെക്ക് ചെയ്യുക. അതെല്ലാം ഓക്കെ ആണെങ്കിൽ അധികം വൈകാതെ റീഫണ്ട് വരും സാറിന്.
2: ഇപ്പൊ മാം പറഞ്ഞു പുതിയ ടാക്സ് വ്യവസ്ഥ, അപ്പം ഈ പുതിയതാണോ പഴയ ഓൾഡ് റെജീമാണോ, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് ഓൾഡ് റെജീമിൽ ടാക്സ് കണക്കാക്കുന്നതും ന്യൂ റെജീമിൽ കണക്കാക്കുന്നതും വ്യത്യാസമുണ്ട്. ഓൾഡ് റെജീമിൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന ഒത്തിരി ഡിഡക്ഷൻസ് ATC D അതുപോലെയുള്ള ഡിഡക്ഷൻസ് കിട്ടും. അപ്പം ഇത് ജനറലൈസ് ചെയ്ത് ഒരാൾക്ക് ഓൾഡ് ആണോ ന്യൂ ആണോ ബെനിഫിഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും വരുമാനവും അവർക്ക് അവൈലബിളായ ഡിഡക്ഷൻസും വർക്കൗട്ട് ചെയ്ത് നോക്കി വേണം. അതിന് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ തന്നെ ടാക്സ് കാൽക്കുലേറ്റർ, അഡ്വാൻസ്ഡ് ടാക്സ് കാൽക്കുലേറ്റർ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ വരുമാനവും നിങ്ങൾക്ക് അവൈലബിളായ ഡിഡക്ഷൻസ്, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഏത് റെജീമാണ് ബെനിഫിഷ്യൽ എന്ന് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൾഡ് റെജീമിലാണ് ഒരാൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് ചെയ്തിരിക്കണം, July 31. July 31 കഴിഞ്ഞാൽ ഒരാൾക്ക് ഓൾഡ് റെജീമിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കില്ല.
2: ഈ പറയുന്ന പിഴ അടച്ചിട്ട് ഒന്നും
0: പറ്റില്ല, ന്യൂ റെജീമിലേക്ക് പിന്നെ പറ്റുള്ളൂ. അവർക്ക് ചിലപ്പം ബെനിഫിഷ്യൽ ആയത് ഓൾഡ് ആയിരിക്കാം, പക്ഷേ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞു, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു പോയത് കൊണ്ട് അവർക്ക് അതിൽ ഫയൽ ചെയ്യാൻ പറ്റില്ല. ന്യൂ റെജീമിൽ എക്സ്ട്രാ ടാക്സ് അടച്ച് ഫൈനും അടച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ.
2: ഓ ഓക്കെ ഓക്കെ. അതുപോലെ ഈ ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഒരുപാട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വസ്തു വിൽപ്പനയിലൂടെ ലാഭം ഉണ്ടാക്കുന്നവർ, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഏത് വരുന്നവർക്ക് ഏത് ഫോമാണ് ഫിൽ ചെയ്യേണ്ടത്?
0: ITR 2, അതായത് സാലറിയും ഇൻട്രസ്റ്റും ക്യാപിറ്റൽ ഗെയിൻ മാത്രമാണെങ്കിൽ ITR 2. ഇനി ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ ITR 3 പോകണം വ്യക്തികൾ. അപ്പോൾ ഇവരിതിൻ്റെ ലോസ് ആണെങ്കിൽ പോലും, ഈ ഷെയർ മാഡം പറഞ്ഞല്ലോ, അപ്പോൾ ഷെയറിൻ്റെ കാര്യത്തിൽ പല സമയത്തും ലോസ് വരാം. അപ്പോൾ ഈ ലോസ് വരുമ്പം പലരും വിചാരിക്കും ഇത് റിട്ടേണിൽ കാണിക്കണ്ടല്ലോ. പക്ഷേ ലോസ് വരുമ്പം പല ലോസും നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ ലാഭത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് റിട്ടേൺ വിതിൻ ഡ്യൂ ഡേറ്റിൽ ഫയൽ ചെയ്താൽ മാത്രമേ ഈ ക്യാരി ഫോർവേഡ് ലോസിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഷെയർ ട്രാൻസാക്ഷൻ ലോസ് ആണെങ്കിൽ പോലും ITR 2 അത് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുക.
2: ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
2: നമസ്കാരം, ഹലോ ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്
3: മാഡം? ഞാൻ എക്സ്പ്രസ് ആണ്. എനിക്ക് 40,000 രൂപ.
2: സാർ പേരും സ്ഥലവും പറയാമോ എന്നിട്ട് മാഡത്തിനോട്?
3: ശ്രീകുമാർ ഹരിപ്പാട്.
2: സംസാരിച്ചോളൂ മാഡത്തിനോട്.
3: ഞാൻ എക്സ്പ്രീസുകാരനാണ്. എനിക്ക് 40,000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഞാൻ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: സാറിന് 40,000 എന്ന് പറയുമ്പോൾ ഒരു വർഷം 480,000 രൂപ ഉണ്ട്. സാറിന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ പോയിട്ടാണ് സാറ് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആവുന്നത്, അതായത് 400,000 താഴെ ആവുന്നത്. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാറിന് ഇനി ഭാവിയിൽ വിദേശയാത്രയോ ഇല്ലെങ്കിൽ ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ ITR 4 ഇല്ലെങ്കിൽ അക്നോളജ്മെന്റ് അത്യാവശ്യമായി വരും. അതുകൊണ്ട് സാറ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ചില ഫോംസ്, ഇപ്പോൾ Form 10E അങ്ങനത്തെ കുറെ ഫോംസുകൾ, ആ ഫോമുകളെ കുറിച്ച് ഒന്ന് പറയാം.
0: അതായത് 10E ഫോം എന്ന് പറയുന്നത് സാധാരണ അരിയർ വാങ്ങിക്കുമ്പോൾ, സാലറിക്കാർ പേ റിവിഷനോ മറ്റോ വരുമ്പോൾ കുറേ വർഷത്തെ അരിയർ ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ അവർ ഈ അരിയർ അതാത് വർഷങ്ങളിൽ വാങ്ങിയിരുന്നു എങ്കിൽ അവർക്ക് ഇത്രയും ടാക്സ് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അതിന് കൊടുക്കുന്നൊരു റിലീഫാണ് ഈ 10E നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് അരിയർ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന സാലറിയിൽ നിന്ന് TDS പിടിക്കുമ്പോൾ തന്നെ ഇവർ 10E വർക്കൗട്ട് ചെയ്ത് റിലീഫൊക്കെ എടുക്കും. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മറ്റ് വരുമാനങ്ങൾ കയറി വരും, ഇൻട്രസ്റ്റോ ഒക്കെ. അത് വരുമ്പോൾ ചിലപ്പം ഈ 10E നമ്മൾ വർക്കൗട്ട് ചെയ്ത് വച്ചിരിക്കുന്ന അത്രയും റിലീഫ് ഉണ്ടാവണം.

0: ഒന്നില്ല. അപ്പോൾ അവർ വീണ്ടും ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു തെറ്റാണ്. അവർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത 10 ഇ എടുത്തങ്ങ് ഫയൽ ചെയ്യും. അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ റിട്ടേണിലെ ഇൻകവും 10 ഇയിലെ ടോട്ടൽ ഇൻകവും മാച്ച് ആവാതെ വരികയും ഈ പറയുന്ന റിലീഫ് പ്രോസസ്സിങ്ങിൽ അനുവദിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും റിലീഫ് 10 ഇയിലെ റിലീഫ് ക്ലെയിം ചെയ്യുന്നവർ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്തുള്ള ടോട്ടൽ ഇൻകം വെച്ച് 10 ഇ റീവർക്ക് ചെയ്തിട്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ തന്നെ ഫയൽ ഫോംസ് എന്നുള്ളതിൽ 10 ഇ സെലക്ട് ചെയ്ത് ആദ്യം അത് ഇ വെരിഫൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിട്ടേണിൽ 10 ഇയുടെ ക്ലെയിം ഇട്ട്, അതായത് 10 ഇയിൽ എത്ര രൂപയാണോ റിലീഫ് വർക്കൗട്ട് ചെയ്തത് അതേ എമൗണ്ട് റിട്ടേണിൽ റിലീഫ് കോളത്തിലിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
2: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക്
2: സ്വാഗതം. എന്റെ പേര് രാജു, ഞാൻ ആലപ്പുഴ എന്ന് വിളിക്കുന്നതാണ്.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ചെറിയ ചെറിയ ഭൂമി സംബന്ധമായ കച്ചവടമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഭൂമി കച്ചവടം എന്ന് പറഞ്ഞാൽ ഏജന്റ് ആണ്. നമ്മള് രജിസ്ട്രേഷൻ അതിന് ഞാൻ ചെയ്തിട്ടില്ല. വസ്തു വിൽക്കാനുള്ള രീതിയിൽ വരുമ്പോൾ പാർട്ടി നമ്മളോട് പറയും. നമ്മൾ ആ ഭൂമി എന്ന് കണ്ട് അതിനൊരു വില ഞാൻ അവരുമായിട്ട് പറഞ്ഞിട്ട് ധാരണയായിട്ട് നമ്മളാളെ കണ്ടെത്തി നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഒരു 5 ലക്ഷം രൂപ പാർട്ടി പറയുന്ന വസ്തുവാണ്. ഞാൻ 5 ലക്ഷം രൂപയ്ക്ക് അവരുമായിട്ട് ധാരണ എത്തി, ഒരു ചെറിയൊരു ഡോക്യുമെന്റ്സ് എന്റെ പേരിൽ 5 ലക്ഷം രൂപയ്ക്ക് രാജീവിന് ഞാൻ ഈ വസ്തു എന്റെ സ്ഥലം വിൽപ്പന കരാർ എഴുതി ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വേറെ പാർട്ടിയെ കൊണ്ട് കാണിച്ച് കച്ചവടം ചെയ്തു. അത് 5 30 ഒക്കെ വെച്ചാണ് കച്ചവടം ചെയ്തത്. അപ്പൊ അത് കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമ്മീഷൻ നമുക്ക് വാങ്ങിക്കുന്നില്ല, കയറി വരുന്ന പൈസ തിരിച്ചു വരാന്നുള്ള കണ്ടീഷനാണ് നമ്മൾ കച്ചവടം ചെയ്യാറ്. പാർട്ടിയോട് നമ്മൾ വാങ്ങിക്കാറില്ല. നമ്മളൊരു ചിലപ്പോ അതിനകത്ത് മേള ഒരു മതിൽ ഇല്ലെങ്കിൽ ഞാനതിന് ചെറിയ രീതിയിൽ മതിൽ കിട്ടും, ഭൂമി തൂങ്ങണ്ടതാണെങ്കിൽ വൃത്തിയാക്കും. അതിനൊക്കെ ചെറിയ പൈസ ഞാൻ മുടക്കി അത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പൈസ ബാങ്കിലോട്ടാണ് എനിക്ക് വരാറ്. അവര്
0: തരും സാറിന്റെ കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ്.
2: ബ്രോക്കറേജ് കൂടി വരുന്ന പൈസ ഒരു ബാങ്കിലോട്ടേ തരത്തുള്ളൂ, കാരണം നമ്മൾ കൈവാങ്ങിക്കാറില്ല. ബാങ്കിൽ വരുന്ന പൈസയുടെ ഒരു
0: സാറിന് കിട്ടുന്ന ഈ ഒരു വർഷം കിട്ടുന്ന ബ്രോക്കറേജ് സാറിന്റെ ബിസിനസ് ഇൻകം ആയിട്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യണം. ചിലപ്പോൾ അത് ടാക്സബിൾ ലിമിറ്റിന് താഴെ ആയിരിക്കാം. സാറിന് അതിൽ നിന്നുള്ള ചെലവുകളെല്ലാം സാറിന് കിഴിക്കാവുന്നതാണ്. സാർ ഈ പറഞ്ഞ പോലെ ഒരു എമൗണ്ട് ബ്രോക്കറേജ് കിട്ടുമ്പോൾ അതിന് കുറേ ചെലവുകളുണ്ടാവും. യാത്രാ ചെലവ് ഈ പറഞ്ഞ പോലെ മതിൽ കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ആ ചെലവുകൾ കിഴിച്ചിട്ട് ബാക്കിയുള്ളത് വരുമാനമായി കാണിച്ച് ടാക്സബിൾ ലിമിറ്റിന് മേളിൽ പോയില്ലെങ്കിൽ പോലും റിട്ടേൺസ് ഫയൽ ചെയ്യുക. അല്ല, അത് ബാങ്കിൽ വന്നാലും നമ്മൾ കയ്യിൽ വാങ്ങിച്ചാലും അതെല്ലാം കൂട്ടി വേണം നമ്മുടെ ഒരു വർഷത്തെ വരുമാനം ഡിസ്ക്ലോസ് ചെയ്യാൻ. അതിന് ടാക്സ് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ ടാക്സബിൾ ലിമിറ്റിന് താഴെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട്, എന്നാലും റിട്ടേൺസ് ഫയൽ ചെയ്യാം.
2: ഓക്കെ ഓക്കെ. അല്ലാതെ പിന്നെ നമ്മൾ അതിനകത്ത് പൈസ ഇപ്പൊ 2 ലക്ഷം വന്നുള്ള
0: റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മൾ ഇൻകം നമുക്ക് കിട്ടിയ വരുമാനം ഗവൺമെന്റിനെ അറിയിക്കാനുള്ള ഒരു മാർഗവും കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് മേൽ പിന്നൊരു നോട്ടീസ് വരാതിരിക്കാൻ സാധിക്കും.
2: ഗവൺമെന്റിനെ
0: അറിയിക്കുക എനിക്ക് ഇത്രേ വരുമാനമുള്ളൂ, ബിലോ ലിമിറ്റ് ആണ്, അത് കാണിക്കുക. ഇല്ല, നമ്മൾ ഇൻകം കാണിച്ചു പോയാൽ മറ്റു നടപടി ക്രമങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാവാം.
1: മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മാം, ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസ് വരാതിരിക്കുന്ന ഏതൊക്കെ കാരണങ്ങളാലാണ് ഇങ്ങനൊരു ഡിമാൻഡ് നോട്ടീസ് വരുന്നത്?
0: ഡിമാൻഡ് നോട്ടീസ് വരാവുന്ന ഒന്നാമത്തെ കാര്യം, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, നേരത്തെ ഒരു സാറ് ചോദിച്ചു TDS റിട്ടേൺ 26 AS ഇല്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഡിഡക്ടർ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഈ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടാതെ വരും. ആ ഒരു സാഹചര്യത്തിൽ ഡിമാൻഡ് വരാം. അതൊരു പ്രൈമറി ആയിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഡക്ടറെ കൊണ്ട് അത് അപ്ലോഡ് ചെയ്യിച്ചിട്ട് റെക്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഈ ഫയലിംഗ് പോർട്ടലിലുണ്ട്. റെക്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാക്സ് ക്രെഡിറ്റ് 26 AS വരുന്ന സമയത്ത് ക്രെഡിറ്റ് തന്ന് ഡിമാൻഡ് കുറയാം. പിന്നെ ഡിമാൻഡ് വരുന്നത് അസസ്മെൻ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ഒരു ചെറിയ ശതമാനം റിട്ടേൺസ് സ്ക്രൂട്ടണിക്കായിട്ട് സെലക്ട് ചെയ്യും. അത് സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുമ്പോൾ, സ്ക്രൂട്ടണിക്ക് സെലക്ട് ചെയ്യുന്നതിന് ഓരോ മാനദണ്ഡങ്ങളുണ്ട് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന. അപ്പോൾ അത് വെച്ചിട്ട് ക്ലെയിംസ് ഇടുന്നത്,

0: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. പേരും സ്ഥലവും പറയാമോ?
0: മാഡം, ഞാൻ ചന്ദ്രൻ നായർ, തിരുവനന്തപുരം.
1: സംസാരിച്ചോളൂ മാഡത്തിനോട്, വിഷയം അറിയാലോ.
0: അറിയാം മാഡം. നമസ്തേ.
2: നമസ്കാരം.
0: മാഡം, എനിക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സീനിയർ സിറ്റിസനാണ്. സീനിയർ സിറ്റിസൻ ആകുമ്പം നമ്മുടെ ഇൻകം ടാക്സിന്റെ പരിധി അറിയണം. അതുകൂടാതെ നമ്മള് കെ എസ് എഫ് ഇയിലേക്ക് ഇട്ട പൈസ, ചിട്ടി പിടിച്ച പൈസ അവർ തരുമ്പോൾ എന്താ വെച്ചാൽ ജി എസ് ടി പിടിച്ചിട്ടാണ് തരുന്നത്. വീണ്ടും ആ പൈസ അവിടെ എഫ് ടി ഇടുമ്പോൾ അതിന് വീണ്ടും കൊടുക്കേണ്ടതായിട്ട് വരുമോ? ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുമോ? ഇങ്ങനെ രണ്ട് ചോദ്യം വേണം. ഒന്ന് എന്താന്ന് വെച്ചാൽ, പ്രധാനമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിന്റെ പരിധി. രണ്ടാമത്, കെ എസ് എഫ് ഇയിലിട്ട പൈസക്ക് വീണ്ടും ഇത്ര ഉള്ളു മേഡം.
2: അതായത് ഓൾഡ് റെജീമിലാണെങ്കിൽ സാറ് 3 ലക്ഷം വരെയും ടാക്സ് കൊടുക്കേണ്ടതില്ല. സാറിന്റെ വരുമാനം, സാറ് പറഞ്ഞത് പെൻഷനും ഇൻട്രസ്റ്റും മാത്രമാണ് അല്ലേ സാർ?
0: അത്രേ ഉള്ളൂ.
2: അപ്പോ സാറിന്റെ പെൻഷൻ ഒരു വർഷം 60,000 രൂപ. അപ്പൊ സാറിന് ഈ 3 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ട് സാറിന് ടാക്സബിൾ പരിധിക്ക് മുകളിൽ വരുന്നില്ല. സാർ അതാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല നോർമൽ കേസിൽ. രണ്ടാമത് സാർ ചോദിച്ച കെ എസ് എഫ് ഇയിൽ നിന്ന് കിട്ടുന്ന ചിട്ടി പിടിച്ച വരുമാനം അവിടെ ഇടുകയും വീണ്ടും അവിടെ ഇട്ടിട്ട് സാറിന് അതിന് ഇൻട്രസ്റ്റ് കിട്ടുന്നു. അത് അഡീഷണൽ വരുമാനമാണ്. ജി എസ് ടി അല്ല സാർ, ഇത് ഇൻകം ടാക്സ് ആണ്. ജി എസ് ടിയും ഇൻകം ടാക്സും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഡബിൾ ടാക്സ് അല്ല സാർ. സാറിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ, 1 ലക്ഷം രൂപയാണ് അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നത്. സാറിന് ഒരു 8,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് വെക്കുക. ആ 1 ലക്ഷം രൂപയ്ക്ക് അല്ല ടാക്സ് ചെയ്യുന്നത്, 8,000 രൂപയ്ക്കാണ് ടാക്സ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡബിൾ ടാക്സേഷൻ ഇല്ല. സാറിന് 8,000 രൂപ പലിശ കിട്ടുന്നത് കൊണ്ട് ആണ് അതിന് ടാക്സ് ചെയ്യുന്നത്.
1: മാം, ഇപ്പോ പറഞ്ഞല്ലോ ഡിഡക്ഷൻസിനകത്ത് വരുന്ന ഈ 80D, 80CCD, അങ്ങനെ പല പേര് കേൾക്കുമ്പോ കടുകട്ടി എന്ന് തോന്നി. ഇതിനകത്തുള്ളിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
2: അതായത് ഓൾഡ് റെജീംകാർക്ക് മാത്രമേ ഉള്ളൂ. 80C എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷം. അതിൽ വരുന്നത് നമ്മുടെ GPF കോൺട്രിബ്യൂഷൻ, LIC പ്രീമിയം, ഹൗസിംഗ് ലോൺ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് തുടങ്ങി അതുപോലുള്ള എടി. പിന്നെ വരുന്നത് മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം കൂടി 1.5 ലക്ഷം രൂപ. ന്യൂ പെൻഷൻ സ്കീമിലെ കോൺട്രിബ്യൂഷൻ, അതും 80Cയിൽ വരും. ഇനി ന്യൂ റെജീംകാർക്ക് ഇതിൽ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ന്യൂ പെൻഷൻ സ്കീമിൽ എംപ്ലോയർ ഇടുന്ന കോൺട്രിബ്യൂഷൻ, 80CCD2, അത് മാത്രം ന്യൂ റെജീംകാർക്ക് കിട്ടും. ഇതാണ് മെയിനായിട്ട് 1.5 ലക്ഷത്തിനകത്ത് വരുന്നത്. ഇനി അടുത്തത് 80D, മെഡിക്ലെയിം പോളിസി, മെഡിക്കൽ ഇൻഷുറൻസിന് പ്രീമിയം അടയ്ക്കുന്നതിന് 20,000 രൂപയും, സ്വന്തം ആയിട്ടും അവരുടെ ഫാമിലിക്കും ആണെങ്കിൽ 25,000 രൂപയും, പാരൻസിന് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 25,000 രൂപയും, ഇതിലാരെങ്കിലും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 30,000 രൂപയും ആ രീതിയിൽ കിട്ടും. ഇതെല്ലാം ഓൾഡ് റെജീമിലേ ഉള്ളൂ. ഇനി 80DDB എന്ന് പറയുന്നത് ചില സ്പെസിഫൈഡ് അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കുമില്ല, ക്യാൻസർ, എയ്ഡ്സ്, കിഡ്നി ഫെയിലിയർ ഇതുപോലുള്ള അസുഖങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ്. അതും സീനിയർ സിറ്റിസൺസിന് 60,000, അല്ലാത്തവർക്ക് 40,000. പിന്നെ 80DD എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ളവർക്ക്, ഡിപ്പെൻഡൻറ്റ് ഡിസബിലിറ്റി ഉള്ളവർക്കും, 80U എന്ന് പറയുന്നത് സ്വന്തമായി ഡിസബിലിറ്റി ഉള്ളവർക്കും. അത് 75,000 രൂപയാണ് നോർമലി. 80% മേൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ 125,000 രൂപയും ക്ലെയിം ചെയ്യാം.
1: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: ഞാൻ വിളിക്കുന്നത് ട്രിവാൻഡ്രത്തുനിന്നാണ്. പേര് സുധേ എന്നാണ്. ഞാനൊരു പെൻഷനറാണ്.
2: പറഞ്ഞോളൂ മാഡം.
3: എനിക്ക് 3 ലാക്സിനകത്തെ ഉള്ളൂ പെൻഷൻ കിട്ടുന്നത്. പിന്നെ പലിശ വരുമ്പത്തെ 40 രൂപ അത്ര ഉള്ളത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞാല് ബിലോ 3 ലാക്സ് ആണ്. അപ്പൊ ഈ എല്ലാ വർഷവും ഇത് ഫയൽ ചെയ്യണോ വേണ്ടെന്ന് അറിയാനാണ് മാഡം വിളിക്കുന്നത്.
2: മാഡത്തിന് ഫയൽ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു, അതായത് ഇനി ഭാവിയിൽ വിദേശ യാത്രയോ വല്ല ബാങ്ക് ലോണോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും.
3: അല്ലാതെ വെക്കുന്നത് വെച്ചില്ലെന്ന് വെച്ചിട്ട് നമുക്ക് ലീഗലി ആയിട്ട്
2: ഇല്ല. പിന്നെ ഇനി വേറൊരു കാര്യം, മാഡത്തിന് ഇനി ഒരു 5-6 വർഷം കഴിഞ്ഞ് വല്ല പെൻഷൻ അറിയറോ മറ്റോ വരണമെങ്കിൽ അന്ന് റിലീഫ് ക്ലെയിം ചെയ്യേണ്ടി വരും. ആ ആവശ്യത്തിനും പഴയ വർഷത്തെ റിട്ടേണിലെ ഇൻകം നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം എന്തുകൊണ്ടും റിട്ടേൺ
3: കഴിഞ്ഞു
2: റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഫയൽ ചെയ്യുന്നതാണ് വെച്ചാൽ നമുക്ക് ഭാവിയിൽ വരുന്ന കാര്യം ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. ഒരു അരിയറ കിട്ടില്ല എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഫയൽ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്.
1: ഓക്കെ മാം, ഇപ്പോ അതുപോലെ തന്നെയുള്ള ഈ

0: ആണ് ഈ ടി ടി ടി എ ടി ടി ബി എന്നൊക്കെയുള്ള അത് തമ്മിലുള്ള
1: ഇതും ഓൾഡ് റെജീമിൽ വരുന്നതാണ്. എ ടി ടി ടി എയും ടി ടി ബിയും ഇൻട്രസ്റ്റ് ഇൻകത്തിന് കിട്ടുന്ന എസ് ബി ഇൻട്രസ്റ്റ്, എസ് ബി ഇൻട്രസ്റ്റിന് 10,000 രൂപ വരെ സീനിയർ സിറ്റിസൺ അല്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് എ ടി ടി ടി എ. എ ടി ടി ടി ബി ഫിക്സഡിൻ്റെയും സേവിങ്സിൻ്റെയും ഇൻട്രസ്റ്റ് സീനിയർ സിറ്റിസൺസിന് 50,000 രൂപ വരെ ഡിഡക്ഷൻ എടുക്കാം. ഇതെല്ലാം ഓൾഡ് റെജീമിൽ മാത്രമേ ഉള്ളൂ, ന്യൂ റെജീമിൽ കിട്ടില്ല.
0: ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കേട്ടു തുടങ്ങുന്ന ഒരു പദമാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റ്സിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെ എങ്ങനെയാണ്, ഇവിടെയൊക്കെ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്?
1: ഇതിനെല്ലാം ഒരു ലാഭവും നഷ്ടവും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അതെല്ലാം നമ്മുടെ ഷെയർ ട്രാൻസാക്ഷൻ പോലെ ക്യാപിറ്റൽ ഗെയിൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഐ ടി ആർ ടൂവിൽ അതിൻ്റെ വരുമാനം അല്ലെങ്കിൽ നഷ്ടം എന്തായാലും അത് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യുക.
0: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, ഹലോ,
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പേരും സ്ഥലവും പറയാമോ? ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: അൻസാർ കൊല്ലം കരുനാഗപ്പള്ളി.
0: സംസാരിച്ചോളൂ മാഡത്തിനോട്.
2: ഹലോ, ഗുഡ് മോർണിംഗ് മാഡം.
1: ഗുഡ് മോർണിംഗ് സാർ.
2: മാഡം, ഈ ആദായ നികുതി റിട്ടയർ ഫയൽ ചെയ്യുമ്പോഴേ അത് അറിയാനുള്ള ഒരു അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
1: അതെ,
2: അത് ഈ റിട്ടയർഡ് ഫയൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏതിന്റെയൊക്കെ നിയമപരിധിയിൽ ഇത് വരുന്നുണ്ട്?
1: ഇൻകം ടാക്സ് ആക്ടിന്റെ പരിധിയിലാണ്.
2: ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അത് ഈ ചെറുകിട കച്ചവടക്കാരൊക്കെ, വഴിയോര കച്ചവടക്കാർക്കൊക്കെ അതിന്റെ നിയമം നിലവിലുണ്ടോ?
1: എല്ലാവർക്കും, എന്ത് ഇന്ത്യക്കകത്ത് വരുമാനം ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഈ നിയമം ബാധകമാണ്. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും. നമുക്ക് എന്തെങ്കിലും വരുമാനം ഇന്ത്യക്കകത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാരെയും ബാധിക്കുന്ന ഒരു നിയമമാണ് ഇൻകം ടാക്സ് നിയമം.
2: അല്ല, ഞാനിത് സംശയം ചോദിച്ചെന്താ പറയാ, ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ്.
1: ഓക്കെ,
2: അറിയാനുള്ള അവകാശം ആർക്കും ഉണ്ടാവുമല്ലോ.
1: അതെ,
2: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അപ്പൊ നമുക്ക് വലുതായിട്ട് വരുമാനം ഒന്നുമില്ല, 1,000 രൂപ പെൻഷൻ കിട്ടുന്ന ആ വരുമാനേ ഉള്ളൂ.
1: സാറേ, നികുതി വിധേയ വരുമാന ബേസിക് എക്സംഷൻ ലിമിറ്റിന് താഴെയാണെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുകളിൽ പോകുന്ന ആൾക്കാർ എന്ത് വരുമാനമാണെങ്കിലും റിട്ടേൺ ഫയൽ ചെയ്യണം.
2: എത്ര രൂപ വരെ വരുമാനം ഉള്ളവർക്ക് റിട്ടേൺ ചെയ്യേണ്ടത്?
1: ഓൾഡ് റെജീമിൽ 3 ലക്ഷം വരെയും ന്യൂ റെജീമിൽ 4 ലക്ഷത്തിന് മുകളിലും വന്നു കഴിഞ്ഞാൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം.
2: ഓക്കെ.
0: ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ ചെറുകിട കച്ചവടക്കാർക്ക്, അവർക്ക് ഈ കൃത്യമായി കണക്ക് സൂക്ഷിക്കാൻ പറ്റാത്തവർ, ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് ഒന്നും ഇല്ലാത്തവർക്ക്, അവർക്കിത് ചെയ്യാൻ എന്ത് അസിസ്റ്റൻസ് എങ്ങനെയാണ് കിട്ടുക?
1: അസിസ്റ്റൻസ് കിട്ടുക, നമ്മുടെ ഈ ഫയലിംഗ് പോർട്ടലിൽ തന്നെ ധാരാളം വീഡിയോകളും ഒക്കെ ഇട്ടിട്ടുണ്ട്, എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാം എന്നുള്ള ബുക്ക്ലെറ്റ്സ്, ഫാംലെറ്റ്സ്, അതുപോലെ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അപ്രൂവ്ഡ് ടാക്സ് പ്രാക്ടീഷണേഴ്സിനെ കണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കൊണ്ട് ചെയ്യിക്കാം.
0: ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചു ഈ 26 AS AIS ഈ ഫോം TDS പിടിക്കുകയും അതിൽ കാണാതിരിക്കുകയും ചെയ്താൽ, മാം മുമ്പേ അത് സംസാരിക്കുകയും ചെയ്തു, അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
1: 26 AS TDS ക്രെഡിറ്റ് വന്നില്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ നിന്ന് ആരാണോ ടാക്സ് പിടിച്ചത് ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് അടുത്തുള്ള ഇൻകം ടാക്സ് ഓഫീസിൽ, എല്ലാ ജില്ലകളിലും TDS ഓഫീസേഴ്സ് ഉണ്ട്, അവരെ ഇത് അറിയിക്കുക, റൈറ്റിങ്ങിൽ കൊടുക്കുക, ലെറ്റർ എഴുതി കൊടുക്കുക, എൻ്റെ ഇത്ര രൂപ ഇന്ന മാസം TDS പിടിച്ചിട്ടുണ്ട്. പിടിച്ചതിൻ്റെ തെളിവുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക, പറ്റുമെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ടാൻ നമ്പർ അതുകൂടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ TDS ഓഫീസർ ഈ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ ടാക്സ് പിടിച്ച വ്യക്തി ഇല്ലെങ്കിൽ സ്ഥാപനത്തിന് ലെറ്റർ അയക്കുകയും അവരെ കൊണ്ട് ഇത് ഫയൽ ചെയ്യിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും.
0: ഓക്കെ, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
3: ഹലോ,
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: മേഡം, ഞാൻ കോട്ടയത്തിൽ നിന്നാണ്. എൻ്റെ പേര് ഉഷ. എൻ്റെ ഹസ്ബൻഡിന് 2025-26 വർഷത്തില് 18,731 രൂപ ടാക്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു, റിട്ടേൺ ബാക്ക് കിട്ടി.
1: ഓക്കെ,
3: ഈ വർഷം നമ്മളത് ചെയ്യണം, അതായത് 26-27 റിട്ടേൺ ചെയ്യണം. കാരണം കഴിഞ്ഞ വർഷം 93,652 രൂപയാണ് ബാങ്ക് ഇൻട്രസ്റ്റ്, ബാങ്കിലെ ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ആണ്.
1: അത് മാത്രമേ ഉള്ളൂ
3: ഇപ്രാവശ്യം? അതെ, മാത്രമേ ഉള്ളൂ
1: ഇപ്രാവശ്യം.
3: അതായത്
1: ഫിനാൻഷ്യൽ ഇയർ 25-26 സാർ, മാഡം ഈ 94, അതിൽ നിന്ന് ടാക്സ് വല്ലതും പിടിച്ചിട്ടുണ്ടോ?
3: അതിനകത്ത് 18,731 പിടിച്ചിട്ടുണ്ടായിരുന്നു.
1: മാഡം അത് റിട്ടേൺ ഫയൽ ചെയ്തു, റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് കിട്ടി. പിന്നെന്താ സംശയം?
3: ഈ വർഷം
1: എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷത്തെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് അടുത്ത വർഷമാണ്. അടുത്ത മാർച്ച് 31 കഴിഞ്ഞിട്ടാണ്.
3: മാർച്ച് 31 കഴിഞ്ഞിട്ട് അല്ല 25-26 നമുക്ക് ഇത് കിട്ടിയത്. അതായത് മാർച്ച് 31
1: ആ റിട്ടേൺ ആണല്ലോ മാഡം ഇപ്പൊ ഈ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ ഫയൽ ചെയ്ത റീഫണ്ട് വാങ്ങിയത്. ഇനി ഈ സാമ്പത്തിക വർഷത്തെ മാർച്ച് 31 കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എത്ര വരുമാനമുണ്ട്, അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതിന് ടാക്സ് പിടിച്ചിട്ടുണ്ട് റീഫണ്ട് വാങ്ങിക്കണമെങ്കിൽ മാഡം അടുത്ത വർഷവും റിട്ടേൺ ഫയൽ ചെയ്യണം. അല്ല ടാക്സ് ടാക്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ട് വേണമല്ലോ. ഇനി മാഡത്തിന് ഇത്രയും ഈ വരുമാനമേ ഉള്ളെങ്കിൽ ടാക്സ് പിടിക്കേണ്ടതില്ല എന്നൊരു ഫോം ബാങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റും. അത് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടാക്സ് പിടിക്കില്ല. ടാക്സ് പിടിച്ചു പോയാൽ റീഫണ്ട് വാങ്ങിക്കാൻ നിർബന്ധമായിട്ടും റിട്ടേൺസ് ഫയൽ ചെയ്യണം.
3: അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്ത് ബാങ്കിൽ കൊടുക്കേണ്ടതിന് ടൈം ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ?
1: ഏപ്രിൽ മാസത്തിൽ കൊടുക്കണം ഓരോ വർഷവും. മാഡം ബാങ്കിൽ അന്വേഷിക്കുക അവര് ആൾറെഡി ടാക്സ് പിടിച്ചു തുടങ്ങിയോന്ന്, ഇല്ലെങ്കിൽ അവിടെ കൊടുക്കുക.
0: മാം അതുപോലെ ഈ മൈനർ ആയിട്ട് ഒരാളുടെ ഇപ്പൊ നമുക്കറിയാം കുട്ടികളൊക്കെ ഒരുപാട് വ്ളോഗേഴ്സ് ആവുന്നുണ്ട്, ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പൊ അവരുടെയൊക്കെ പേരിൽ ടാക്സ് പിടിച്ചാൽ അവർക്ക് അവർക്ക് എങ്ങനെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണോ അതോ ടാക്സ് പിടിച്ചാൽ എന്ത് ചെയ്യണം?
1: അതായത് മൈനറായ ആൾക്കാരുടെ റിട്ടേൺ അവരുടെ സ്കില്ല് കൊണ്ടല്ല കിട്ടുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ പലിശ, ബാങ്കിൽ നിന്ന് കിട്ടുന്ന പലിശ അങ്ങനെയൊക്കെ ഉള്ള ഇൻകം ആണെങ്കിൽ അത് ഗാർഡിയൻ്റെ ഇംഗത്തിൽ ക്ലബ് ചെയ്യണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഗാർഡിയൻ്റെ ഇംഗത്തിൽ അതുകൂടെ കൂട്ടുക, എന്നിട്ട് ഗാർഡിയൻ റിട്ടേൺ ഫയൽ ചെയ്യുക. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ടാക്സ് പിടിച്ചിരിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് മൈനറുടെ പേരിലായതുകൊണ്ട് അവരുടെ പാനിലായിരിക്കും ടാക്സ് പിടിച്ച് പോയിരിക്കുന്നത്. അതിന് ITR 2 ഫോമിൽ അതിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് TDS ഷെഡ്യൂളിനകത്ത്. സാധാരണ ITR 1 നമ്മുടെ അവരവരുടെ പാനിലുള്ളതേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ITR 2 എനി അതർ പേഴ്സൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് മൈനറുടെ പാനും ഒക്കെ അടിക്കേണ്ട ഓപ്ഷൻസ് അവിടെ വരും. അങ്ങനെ TDS ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ ഈ ഷെഡ്യൂൾ മാത്രം ഫില്ല് ചെയ്താൽ പോരാ, ഷെഡ്യൂൾ SPI എന്ന് പറഞ്ഞിട്ട് റിലേറ്റഡ് പേഴ്സൺസിൻ്റെ ഇൻഫർമേഷൻ, ആരുടെ ഇൻകമാണ് ഞാൻ കാണിക്കുന്നത് എന്ന് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു കോളവും കൂടി ITR 2 അതിൽ കാണിച്ചിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യണം.
0: ഇതിലേക്ക് കൂടുതൽ വരാം മാം. ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ ഹലോ
4: ഹലോ
0: നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇതാരാണ്? സംസാരിച്ചോളൂ മാഡത്തിനോട്. റേഡിയോ ഒന്ന് മാറ്റി വെക്കാമോ?
4: മാറ്റി, ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത്. അപ്പൊ എനിക്കറിയേണ്ടത്, ഞാൻ ഈ വർഷം, ഞാൻ പെൻഷനറാണ്, ഈ വർഷത്തെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ബാങ്കിൽ നിന്ന് TDS ഇത് വന്നത്, സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എനിക്ക് തോന്നി ചെറിയൊരു വ്യത്യാസം, ഞാൻ കൂടുതൽ TDS കാണിച്ചിരുന്നു. അപ്പൊ എനിക്കത് തിരിച്ചു കിട്ടണമെങ്കിൽ എങ്ങനെയാണ്?
1: മാഡത്തിന് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ജൂലൈ 31 കഴിഞ്ഞാലും ഡിസംബർ 31 വരെ നമ്മൾ ആദ്യം ഫയൽ ചെയ്ത റിട്ടേണിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് റിവൈസ്ഡ് റിട്ടേൺ ഡിസംബർ 31 വരെ ഫയൽ ചെയ്യാൻ
4: പറ്റും.
1: അല്ല, ഈ വർഷം റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഇപ്പൊ സമയമുണ്ടല്ലോ മാഡത്തിന്. ഡിസംബർ 31 വരെ റിവൈസ് ചെയ്യാം. അപ്പൊ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാം.
4: അറിയാനാണ്, പറ്റാതെ പോയാല് എന്താ പിന്നെ അടുത്ത വർഷം,
1: അടുത്ത വർഷത്തിലും അടുത്ത വർഷത്തിലും ക്ലെയിം ചെയ്യാം. അപ്പം ഇതിപ്പോ TDS ആണ് വിട്ടുപോയതെങ്കിൽ അതിന് ആസ്പദമായ ഇൻകം, ആ വരുമാനവും അടുത്ത വർഷത്തെ റിട്ടേണിൽ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞാൽ ഈ TDS അത് ITR 1 പറ്റില്ല, 2 ബ്രോഡ് ഫോർവേഡ് കഴിഞ്ഞ വർഷത്തെ TDS ഈ വർഷത്തേക്ക് ക്ലെയിം ചെയ്യാം. പക്ഷേ കറസ്പോണ്ടിങ് വരുമാനവും ആ വർഷത്തെ റിട്ടേണിൽ കാണിച്ചിരിക്കണം.
0: അപ്പൊ
1: ഈ മൈനറുടെ സ്കില്ല് കൊണ്ട്, അതായത് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ പറഞ്ഞ അതുപോലുള്ളവരുടെ ഇൻകം ആണെങ്കിൽ അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അവർക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട്, അതായത് ഒരു മൈനർക്ക് പാൻ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഡയറക്റ്റ് ഗാർഡിയന്റെ പാനിൽ കയറിയിട്ട് റെപ്രസെന്റേറ്റീവ് അസസി എന്ന് പറഞ്ഞ് മൈനറുടെ പാൻ രജിസ്റ്റർ ചെയ്തിട്ട് അവരുടെ ഇൻകം സെപ്പറേറ്റ് ഇൻകം ആയിട്ട് കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അത് അവരുടെ സ്കില്ല് കൊണ്ട് ഏൺ ചെയ്യുന്ന ഇൻകം ആണെന്ന് അവർ പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ റെപ്രസെന്റേറ്റീവ് അഡിഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കത്തുള്ളൂ.
0: ഓക്കെ, ഇനി അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാളുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമോ?
1: പറ്റും. മരിച്ചുപോയ ഒരാൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് റീഫണ്ട് കിട്ടാനുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ഹയേഴ്സ് ആരാന്ന് വെച്ചാൽ അവർ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ലീഗൽ ഹയറായിട്ട് ഈ മൈനർ ആഡ് ചെയ്ത പോലെ ലീഗൽ ഹെയറിന് ഡിസീസ്

0: റെസിഡൻ്റ്, അതായത് മരിച്ചുപോയ ആളുടെ പാനിനെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ്, ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റ്, പിന്നെ ലീഗൽ ഹെയറിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ആധാറിൻ്റെ കോപ്പി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഫൈലിംഗ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം വെരിഫൈ ചെയ്തിട്ട് ഇദ്ദേഹം തന്നെയാണ് യഥാർത്ഥ ലീഗൽ ഹെയർ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ആ രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യപ്പെടുകയും, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ലീഗൽ ഹെയർ ആരാണോ അവരുടെ പാൻ ലോഗിനിൽ കയറുമ്പോൾ അവർക്ക് രണ്ട് ലിമ്പ് കിട്ടും. അവർക്ക് സ്വന്തം റിട്ടേൺ ഫയൽ ചെയ്യാനും സെൽഫ് എന്നുള്ള ലിമ്പും, അതേസമയം റെപ്രസെൻറ്റേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ മരിച്ചുപോയ ആളുടെ 26 AS AAS എല്ലാം കാണാൻ പറ്റും. അതെല്ലാം കണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുന്ന റിട്ടേണിൽ എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ അത് ഈ ലീഗൽ ഹെയറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുക.
1: ഇത് പലർക്കും അറിയില്ലല്ലോ. അപ്പൊ പിന്നെ അവരത് മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോട്ടീസ് വരും.
0: മിസ്സായി പോയി കഴിഞ്ഞാൽ, അതായത് റീഫണ്ട് കിട്ടാനുള്ള കേസാണെങ്കിൽ, മിസ്സായി പോയി കഴിഞ്ഞാൽ കണ്ടൊണേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് അതാത് സ്ഥലത്തെ കമ്മീഷണർമാർക്ക് ഈ ഡിലേ കണ്ടോൺ ചെയ്യാനുള്ളൊരു പവർ ആക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്മീഷണർക്ക് റൈറ്റിങ്ങിൽ കൊടുക്കുക ഡീറ്റെയിൽഡ് ആയിട്ട് എന്തുകൊണ്ടാണ് സമയത്തിന് ഫയൽ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള റീസൺ എല്ലാം കാണിച്ച് ഫയൽ ചെയ്യുകയും അദ്ദേഹം അത് പരിശോധിച്ച് ഈ ഡിലേ കണ്ടോൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് റിട്ടേൺ ഫയൽ ചെയ്യാം, റീഫണ്ട് ആണെങ്കിൽ. ഇനി റീഫണ്ട് അല്ല, ടാക്സ് അങ്ങോട്ട് അടയ്ക്കാനുണ്ടെങ്കിലും ലീഗൽ ഹെയർ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അപ്പോൾ അതിനാണെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. അങ്ങനെ 4 വർഷം വരെയും അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ, ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിന്ന് നോട്ടീസ് വരും. അപ്പോൾ ആ നോട്ടീസ് വരുന്ന സമയത്ത് അറിയപ്പെടും ഇതിങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ഫയൽ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളത്. അന്നേരം ആ നോട്ടീസിനെ റെസ്പോണ്ട് ചെയ്ത് കറക്റ്റ് ഇൻഫർമേഷൻ കാണിച്ച് റിട്ടേൺസ് ഫയൽ ചെയ്യുക.
1: ഈ മിക്കപ്പോഴും നമുക്ക് ഈ നോട്ടീസ് വരുമ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് പലരും അറിയുന്നത്. അപ്പോൾ ഇവർക്ക് ഇത് അറിയാനുള്ള അവെയർനെസ് കൊടുക്കാനുള്ള നടപടികൾ എന്തെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന്?
0: ധാരാളം പരസ്യങ്ങളും പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ AAS 26 AAS പ്രാധാന്യം എല്ലായിടത്തും വിപുലമായി തന്നെ അറിയിക്കുന്നുണ്ട്. AAS എല്ലാവരും നിർബന്ധമായും പരിശോധിക്കണം എന്നാണ് നമുക്കും പറയാനുള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും അതിലുണ്ടാവും. അതിലൊന്നും വിട്ടുപോകാതെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി.
1: ടാക്സ് ഓഡിറ്റ് അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ്?
0: അതായത് 1 കോടിയിൽ കൂടുതൽ ടേൺ ഓവറുള്ള ബിസിനസ്സുകാരോ, ഇല്ലെങ്കിൽ 50 ലക്ഷത്തിന് മേളിൽ ടേൺ ഓവറുള്ള പ്രൊഫഷണൽസും നിർബന്ധമായും ടാക്സ് ഓഡിറ്റ് ചെയ്തിരിക്കണം.
1: ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാം, ഹലോ. ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
1: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആ, പറഞ്ഞോളൂ.
2: ആ, താങ്ക് യു. ഞാൻ മിസ്സസ് സുമം ജ്യോതി ആണ്. ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്.
1: സംസാരിച്ചോളൂ മാഡത്തിന്.
2: അതെ
0: മാഡം, പറഞ്ഞോളൂ.
2: ഹലോ.
0: ആ, പറഞ്ഞോളൂ.
2: ഗുഡ് മോർണിംഗ് മാഡം.
0: ഗുഡ് മോർണിംഗ്
2: മാം. മാഡം, ഇറ്റ്സ് നൈസ് യു ഹാവ് കം ടു ദി ഷോ. ദേർ ഈസ് എ ലോട്ട് ഓഫ് ക്ലാരിഫിക്കേഷൻ. യു സ്പോക്ക് വെരി വെൽ.
0: Thank you.
2: I just have a small grievance in the sense that we have been consistent taxpayers throughout our lives, okay?
0: Okay.
2: My husband is a central government senior officer, okay?
0: Okay.
2: Yeah, Government of India senior officer holding a senior post, okay?
0: Yes.
2: And we have always followed all our income tax rules to the T, and we even got, both of us, I was also working,
0: yes,
2: in a senior position. Now we even got in between a couple of years back, both of us got, I think, twice or thrice some certificate from the income tax department.
0: Okay.
2: Stating that we are model taxpayers.
0: Yes.
2: Okay, all that is fine.
0: Yes.
2: But in the end, my husband passed away on April 25th, okay?
0: Okay.
2: So the return, the ITR return for FY 24-25 was filed. AY 25-26 was filed a little late, because he, a little late means that's okay.
0: Okay.
2: I paid all whatever has to be paid, because I was traumatized after his death, and the question of my looking into a return doesn't arise at that time. I'm submitting a return, and I wanted to submit it correctly, and especially his return, not my return, his return. Okay. Now we submitted it, but no acknowledgement whatsoever from CPC Bangalore. This is very, very painful.
0: Madam, you mean this return was not yet processed?
2: No. I don't mean that. I mean, normally they will give an acknowledgement. No.
0: Yes, yes.
2: Since he...

0: passed away, he's written, I had filed it.
1: Yes.
0: And I wrote there very specifically.
1: Madam, you have filed after registering as legal heir, right?
0: Not legal heir.
1: Yes.
0: I'm his wife, no.
1: Then you will very well get the acknowledgement, madam. You log in into your e-filing portal, select the representative associate option.
0: One minute, madam. I got my acknowledgement immediately.
1: That is in your login.
0: And everywhere.
1: Yes.
0: Okay. But it's my login. In his case, it is not coming his number. Okay, it's not coming his number because I have submitted on his behalf stating that he's no more.
1: Yes.
0: I'll tell you why I did that. He has paid all the taxes.
1: Madam, your issue is acknowledgement not received. That is correct. Madam, you do one thing.
0: Where I stand.
1: Madam,
0: as far as this return is concerned.
1: Madam, okay. you do one thing. You log in your PAN, select the option as representative assessee, then you go to view filed returns.
0: Representative assessee.
1: Yes.
0: See.
1: Yes. Okay. Then selecting the option of representative associate, you check view filed returns. You can you can download the acknowledgements.
0: No, ma'am. I've downloaded all that. I've got the acknowledgement number also. But later on, they process and then they will let us know. No.
1: Yes, you will get the intimation also in your mail.
0: Okay.
1: In the portal also, you can download the intimation. No issue.
0: Okay.
1: If you have any further issues, you please visit our income tax office at Trivandrum. They will help you.
0: Okay. I will tell you, income tax officer Trivandrum. In fact, I'm a senior officer and I was working in Chennai.
1: Yes.
0: And I used to
1: then you visit the Chennai income tax office.
0: Four meetings with the income tax officers.
1: Mm.
0: Okay. Very interesting meetings in Aikar Bhavan, Chennai.
1: Yes.
0: Okay. But what I'm trying to say is, okay, so I have to log in as representative.
1: Yes.
0: I didn't realize that.
1: Yes. You first log in using your PAN and select the option as representative associate. Then you can view all the returns filed.
0: No, ma'am, filed by your
1: husband.
0: No, it was filed by me.
1: Okay, but you can see all the returns filed by him also in the authorized representative option.
0: No, ma'am, the return and all we have ensured, no problem.
1: Okay.
0: I want to know the response, the final response from CCC.
1: Intimation. You want the intimation.
0: Intimation.
1: Acknowledgement
0: immediately.
1: Intimation also you can download from this view filed returns option.
0: Okay. Oh, yeah, I got what you're saying. Thank you very much.
1: Thank you, ma'am.
0: I did not talk in Malayalam, although I am a Malayali, but I was...
1: No issue, madam.
0: Thank you very much.
1: Okay, thank you.
0: And Ruby Babu, anchor Ruby Babu of All India Radio, I must congratulate her.
2: Thank you, ma'am.
0: Thank you, ma'am.
2: അപ്പോ ആ മാഡത്തിന്റെ സംശയം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക്,
1: അതായത് മാഡം ചോദിച്ചത്, മാഡം ഹസ്ബൻഡ് മരിച്ചുപോയി, മാഡം റെപ്രസെന്റേറ്റീവ് അസസി ആയിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തു, മാഡത്തിന് ആദ്യം പറഞ്ഞത് അക്നോളജ്മെന്റ് കാണാൻ പറ്റുന്നില്ല, പിന്നെ ഇന്റിമേഷൻ കാണാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു മാഡം ചെയ്തത്, മാഡം ലോഗിൻ ചെയ്തു മാഡത്തിൻ്റെ ഇതിൽ, അതിനകത്ത് വ്യൂ ഫയൽഡ് റിട്ടേൺസിൽ മാഡത്തിൻ്റെ സെൽഫ് റിട്ടേൺസേ കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡാഷ്ബോർഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ സെൽഫ് എന്നും നമ്മൾ ഡിഫോൾട്ടായിട്ട് സെൽഫ് ആയിരിക്കും വരിക. അതിനെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് അസസി സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ ഫയൽഡ് റിട്ടേൺസ് എടുത്തു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ഇത്രയും നാൾ ഫയൽ ചെയ്ത എല്ലാ റിട്ടേൺസിൻ്റെ അക്നോളജ്മെൻറ്റും റിട്ടേൺസ് ഫോംസും ഇന്റിമേഷൻസും അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും.
2: നമ്മൾ ഈ പരിപാടി കുറച്ച് മുമ്പ് അത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു പക്ഷേ അതായിരിക്കാം. എന്തായാലും മാഡത്തിന്റെ ആ ഒരു കൺസേൺ മാം അത് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ടാക്സ് ഓഡിറ്റിനെ കുറിച്ചാണ്. അവരുടെ സമയപരിധി
1: നവംബർ 31.
2: ഓക്കെ, അതുപോലെ തന്നെ ഈ ചാരിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേംസ് ഉണ്ട്, അപ്പം അവർക്കൊക്കെയുള്ള
1: ഡ്യൂ ഡേറ്റ്സ്, അതായത് ഓഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കേസുകൾക്കും നവംബർ 31. ഓഡിറ്റ് ചെയ്യേണ്ടാത്തവർക്ക്, ബിസിനസ്സോ പ്രൊഫഷണൽ ലിങ്കോ ഉള്ളവർക്ക് ഓഗസ്റ്റ് 31. ഇതിൽ ഈ രണ്ട് കാറ്റഗറിയിലും വരാത്തവരുടേത് ജൂലൈ 31. ഡിസംബർ 31 വരെയും ഫൈൻ അടച്ചുകൊണ്ട് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും.
2: അവർക്ക് ഈ പറഞ്ഞ നമ്മൾ സാലറിഡ് ഇൻകം ഉള്ളവർക്കൊക്കെ കുറെ ഫോംസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫോംസ് ഉണ്ടോ?
1: അതായത് ITR 1, 2 സാലറി, ITR 1 എന്ന് പറയുന്നത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി അതായത് വീട് വാടക, പലിശ, ഇത് മാത്രമുള്ളവർക്കാണ് ITR 1 പറ്റുക. ITR 2 എന്ന് പറയുന്നത് ഈ പറയുന്നത് കൂടാതെ

0: ക്യാപിറ്റൽ ഗെയിൻസ്, അതായത് വസ്തു വിറ്റതോ അല്ലെങ്കിൽ ഷെയർ ട്രാൻസാക്ഷൻ നടത്തിയ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നവർക്ക് ഐ ടി ആർ 2. ഇനി ഐ ടി ആർ ഈ പറഞ്ഞ പ്രിസംപ്റ്റീവ് ഇൻകം, നേരത്തെ നമ്മൾ പറഞ്ഞു 44 ADAയിലെ അഡ്വക്കേറ്റ്സ് പോലുള്ളവർക്ക്, അവർക്ക് ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ 4. ഇനി ബിസിനസ്സുകാർ ഈ പ്രിസംപ്റ്റീവ് കാറ്റഗറിയിൽ വരാത്തവർക്ക് ഫയൽ ചെയ്യേണ്ടത് ഐ ടി ആർ 3 ആണ്. ഇനി കമ്പനികൾക്ക് ഐ ടി ആർ 6, ട്രസ്റ്റ് പോലുള്ളവർക്ക് ഐ ടി ആർ 7. പിന്നെ ഇതൊന്നും കൂടാതെ ചില ഫേംസ് AOP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ് ഒക്കെ കാണും, അവർക്ക് ഐ ടി ആർ 5. ഈ രീതിയിലാണ് ഫോംസ്, ഈ വർഷത്തെ ഫോംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
1: ഈ ഫയല് ഐ ടി ആർ സബ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം ഇടയ്ക്കറി പറഞ്ഞോട്ടെ, അതായത് ഈ ഫയലിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കണം നിർബന്ധമായും. അത് അവരവരുടേത് തന്നെ കൊടുക്കുക, മറ്റൊരാളുടേത് കൊടുത്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വരുന്ന കമ്മ്യൂണിക്കേഷൻ അവരറിയാതെ പോകും. ഈ റിട്ടേൺ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു SMS മെയിലും ഈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലും മെയിൽ ഐ ഡിയിലും എല്ലാവർക്കും കിട്ടും. അതിലൂടെ നമുക്ക് ഡിമാൻഡ് വന്നിട്ടുണ്ടോ, നമ്മൾ ഫയൽ ചെയ്തതിൽ മിസ്റ്റേക്സ് ഉണ്ടോ, ചില റിട്ടേൺസ് ഡിഫക്റ്റീവായിട്ട് വരും, ഇല്ലെങ്കിൽ ഫർദർ എന്തെങ്കിലും ഡീറ്റെയിൽസ് CPC ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ പോസ്റ്റ്മാൻ പോസ്റ്റലായിട്ട് വരത്തില്ല, മെയിലിലോ SMS മാത്രമേ വരുള്ളൂ. അത് അറിയണമെങ്കിൽ നിർബന്ധമായും ഈ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അവരവരുടേത് തന്നെയായിട്ട് കൊടുക്കുക.
1: ഇതിലേക്ക് വരാം മാം, ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം സാർ. എന്റെ പേര് ബാബുരാജ്, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരിക്കകത്തുനിന്ന് വിളിക്കുന്നത് സാർ. നമസ്കാരം സാർ.
0: നമസ്കാരം
2: സാർ. പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദിക്കാമോ സാർ?
0: ചോദിച്ചോളൂ.
2: അതായത് ഞാൻ ഒരു പാൻ എടുത്തത് ചണ്ഡീഗഡിൽ നിന്നാണ്. പക്ഷെ ഞാനിപ്പോ തിരുവനന്തപുരത്തോട്ട് താമസം മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നിയമപരമായി മാറ്റേണ്ട ആവശ്യമുണ്ടോ, അതോ മാറ്റാൻ സാധിക്കും?
0: സാർ, ഓരോ പാൻ നമ്പറിനും ഒരു ജൂറിസ്ഡിക്ഷണൽ ഓഫീസർ കാണും, അസസിംഗ് ഓഫീസർ, ഇൻകം ടാക്സിന്റെ. ഇപ്പൊ സാറ് ചണ്ഡീഗഡോ മറ്റോ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ നിന്ന് പാൻ എടുത്തതാവാം, അവിടെ ആയിരിക്കാം ജൂറിസ്ഡിക്ഷൻ കിടക്കുന്നത്. സാറ് സ്ഥിരമായി ട്രിവാൻഡ്രത്തേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സാറ് ചെയ്യേണ്ടത് ട്രിവാൻഡ്രത്തെ ഇൻകം ടാക്സ് ഓഫീസർക്കും, ഇപ്പോൾ ആ പാൻ ഏത് ജൂറിസ്ഡിക്ഷനിലാണോ, ചണ്ഡീഗഡ് ആണെങ്കിൽ അവർക്കും, രണ്ടുപേർക്കും ഒരു ലെറ്റർ കൊടുക്കുക. എൻ്റെ പാൻ തിരുവനന്തപുരം, ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് സ്ഥിര താമസമായതുകൊണ്ട് എൻ്റെ പാനിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുക്കുക. അന്നേരം സാറിൻ്റെ പാൻ നമ്പറിൻ്റെ ജൂറിസ്ഡിക്ഷൻ തിരുവനന്തപുരത്തേക്ക് വരും, സാറിൻ്റെ പാൻ നമ്പർ മാറില്ല.
2: അല്ല, അത് കറക്റ്റ്. പാൻ അപ്ഡേറ്റ് എല്ലാം ചെയ്ത് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് പോയിട്ടാണ് ചെയ്തത്.
0: അപ്പൊ സാറ് ഇൻകം ടാക്സ് ഓഫീസിൽ ഈ പാൻ കാണിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ അതിന്റെ ജൂറിസ്ഡിക്ഷൻ, ഇൻകം ടാക്സ് ഓഫീസിൽ പോകണം എന്നില്ല, ഈ ഫയലിംഗ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ തന്നെ നോ യുവർ അസസിംഗ് ഓഫീസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പാൻ അടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ പാൻ ജൂറിസ്ഡിക്ഷൻ ഇപ്പൊ എവിടെയാണെന്ന് കൃത്യമായിട്ട് സാറിന് അറിയാൻ സാധിക്കും.
2: അതെ, റൈറ്റ് സാർ. അപ്പോഴേ ഞാൻ ഇത് ഒരു അവർക്ക് മെയിൽ അയച്ചിരുന്നു രണ്ടു കൂട്ടർക്കും. ഞാൻ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഓഫീസിൽ പോയിട്ട് ഇത് തിരക്കിയില്ല. അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റാനായിട്ട് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് അപേക്ഷ മെയിൽ അയച്ചു, ഒരു റെസ്പോണ്ടും ഇല്ല. ഇവിടെ നമ്മള്
0: സാർ അത് കഴിഞ്ഞ് പാൻ ജൂറിസ്ഡിക്ഷൻ മാറിയോ എന്നുള്ളത് ചെക്ക് ചെയ്തായിരുന്നോ? സാർ ഒരു കാര്യം ചെയ്യുക, സാർ ഒന്ന് പോർട്ടലിൽ കയറി ഇപ്പം നിലവിൽ ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്ന് നോക്കുക. ഇപ്പോഴും മാറിയിട്ടില്ല എങ്കിൽ സാർ തിരുവനന്തപുരം ഇൻകം ടാക്സ് ഓഫീസിൽ ഒന്ന് പോയി ഒന്ന് തിരക്കുക, ഇല്ലെങ്കിൽ ഒരു മെയിലൂടെ അയക്കുക, ഒരു റിമൈൻഡർ മെയിലൂടെ
2: അയക്കുക. വളരെ നന്ദി സാർ, ഇങ്ങനെയുള്ള കാര്യം പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് ആകാശവാണിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു സാർ.
1: താങ്ക് യു സാർ. അപ്പോൾ മാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ ഫയലിംഗ് ശ്രദ്ധിക്കണം.
0: ആഫ്റ്റർ ഫയലിംഗ് ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺ പ്രോസസ്സ് ചെയ്തോ ഇൻറ്റിമേഷൻ വരുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇൻറ്റിമേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും, അത് പാൻ നമ്പർ സ്മോൾ ലെറ്ററിലും അതിനോട് ചേർത്ത് ഡേറ്റ് ഓഫ് ബർത്തും ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ പഞ്ചുവേഷൻ മാർക്സ് ഒന്നും ഇടരുത്, സിംഗിൾ ഡിജിറ്റ് ആണെങ്കിൽ 0 ചേർത്തടിക്കുക. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് നോക്കുക. അതിനകത്ത് രണ്ട് കോളം കാണും, നമ്മൾ എന്താണോ റിട്ടേണിൽ എഴുതിയത് പ്രോസസ്സ് ചെയ്തപ്പോൾ എന്താണോ, ഇതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലാണ് ഡിമാൻഡ് വരിക. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുകയാണ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ഇൻറ്റിമേഷൻ വരുമ്പോൾ നോക്കുക, അതിനെ നിസ്സാരമായി കളയാതിരിക്കുക.
1: ഈ വെരിഫൈ ചെയ്ത് ആധാർ ലിങ്ക്ഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്.
0: അതെ, അതായത് ഒരാൾ റിട്ടേൺസ് ഈ വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ റിട്ടേൺ ഫയൽഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഒപ്പിടിട്ട് ഫയൽ ചെയ്യുന്നതിന് പകരമാണ് ഈ വെരിഫിക്കേഷൻ. അപ്പം വെറുതെ സബ്മിറ്റ് ചെയ്താൽ ഈ വെരിഫൈ ലേറ്ററൊക്കെ കൊടുത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഈ പക്ഷേ അത് 30 ദിവസത്തിനകം ഈ വെരിഫൈ ചെയ്യണം എന്നാണ്. നമ്മൾ 30 ദിവസത്തിനകം ഈ വെരിഫൈ ചെയ്തില്ല എങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആ റിട്ടേൺ ഇൻവാലിഡായി.
1: അത് ഓൺലൈൻ അല്ലാണ്ടേയും ഓഫ്ലൈൻ ചെയ്യാൻ പറ്റുമോ?
0: ഇല്ല, ഓഫ്ലൈൻ പറ്റില്ല, ഓൺലൈനിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 30 ദിവസത്തിനകം നമുക്ക് ആധാർ എന്തെങ്കിലും ഇഷ്യൂസ് ആയി ഈ വെരിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ഡി എസ് സി ഉണ്ട്, ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പ്രീവാലുള്ള ഇ വി സി വെച്ച് ചെയ്യാം. ഇതൊന്നും നടന്നില്ല എങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് ഒരു അക്നോളജ്മെന്റ് കിട്ടും, അത് സൈൻ ചെയ്ത് അതിൽ തന്നെ ഒരു അഡ്രസ്സുണ്ട് ബാംഗ്ലൂർ സി പി സിയുടെ, അത് ആ അഡ്രസ്സിൽ 30 ദിവസത്തിനകം ബൈ പോസ്റ്റ് അയച്ചു കൊടുക്കുക.
1: ഓക്കെ, ആസ് എ കൺക്ലൂഡിംഗ് റിമാർക്ക്, നമ്മുടെ സമയം ഏകദേശം തീരാറായി. മാമിന് എന്താണ് ടാക്സ് പേയേഴ്സിനോട് പറയാനുള്ളത് ആസ് എൻ ഇൻകം ടാക്സ് ഓഫീസർ?
0: അതായത് എല്ലാവരും കൃത്യമായി ടാക്സ് അടയ്ക്കുക, റിട്ടേൺസ് സമയത്തിന് ഫയൽ ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്തെങ്കിലും നോട്ടീസ് വന്നാൽ അതിന് സമയത്തിന് തന്നെ പ്രതികരിക്കുക. അതിന് പ്രതികരിക്കാൻ ഇപ്പം നേരിട്ട് വരണം എന്നില്ല, എല്ലാ ഓഫീസർമാർക്കും മെയിൽ ഐ ഡി ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരുന്ന ഏത് കമ്മ്യൂണിക്കേഷനിലും അവരുടെ മെയിൽ ഐ ഡി കാണിച്ചിരിക്കും. ആ മെയിലിൽ റെസ്പോണ്ട് ചെയ്യുക സമയത്തിന്. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ അഡ്ജോൺമെൻറ്റ് ചോദിക്കാം, പക്ഷേ റെസ്പോൺസ് ഇല്ലാതിരിക്കരുത്. എന്നാൽ അടുത്ത ഫർദർ നടപടികളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റ് പോയിക്കൊണ്ടേയിരിക്കും. പഴയതുപോലെ പോസ്റ്റിലെല്ലാ കമ്മ്യൂണിക്കേഷനും കിട്ടണം എന്നില്ല. അതുകൊണ്ട് മെയിൽ എല്ലാവരും അവരവരുടെ മെയിൽ ഐ ഡി തന്നെ നിർബന്ധമായും എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്യുക. അതായത് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും സഹായിച്ചിട്ടായിരിക്കും. അപ്പോൾ അവരവരുടെ മെയിൽ ഐ ഡി ഇടും. മുമ്പൊക്കെ 10 പേരുടെ വരെ ഒരാൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം 3 പേർക്കേ പറ്റുള്ളൂ ഒരു മെയിൽ ഐ ഡി. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. വരുന്ന നോട്ടീസുകൾക്കെല്ലാം നിർബന്ധമായും റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. പിന്നെ ടാക്സ് സമയത്തിന് അടയ്ക്കുക. സമയത്തിന് അഡ്വാൻസ് ടാക്സും ഇല്ലെങ്കിൽ എല്ലാം അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് പലിശ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 26 AIS ഉം AIS ഉം നിർബന്ധമായും വെരിഫൈ ചെയ്യണം. ഇനി AIS ൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, AIS ലും തെറ്റ് വരാം, നമ്മുടേതല്ലാത്ത ഒരു ട്രാൻസാക്ഷൻസ് കയറി വരാം, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, എൻ്റേതല്ല. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ സാലറി നമ്മുടെ എംപ്ലോയർ അപ്ലോഡ് ചെയ്യുന്നു, കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നു, ഡബിളായി പോകുന്നു, അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അതിലൊരു ഫീഡ്ബാക്ക് ഓപ്ഷനുണ്ട്, അതിൽ നമുക്ക് കറക്റ്റ് എമൗണ്ട് ഇത്രയാണ് എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തിട്ട് കറക്റ്റ് ഇൻകം കാണിച്ച് റിട്ടേൺ ഫയൽ ചെയ്താൽ മതിയാവും. ഇങ്ങനെ എല്ലാ ഓപ്ഷൻസും ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് ഓഫീസിൽ ഇതിനായിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്യുക.
1: താങ്ക് യു മാം. ഈ ആദായ നികുതി റിട്ടേൺ സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അവസാന തീയതിക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ മാം വളരെ വ്യക്തമായി തന്നെ ശ്രോതാക്കൾക്ക് മറുപടി നൽകി. ഇന്നത്തെ അതിഥിക്ക് പ്രത്യേകം അതിഥിയായിട്ട് വന്നത് ഇൻകം ടാക്സ് ഓഫീസർ ആത്മ NR ആണ്. മാമിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം നമ്മോടൊപ്പം ചേർന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.
3: സ്റ്റുഡിയോയിൽ ഒപ്പം റൂബി ബാബു, സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, ഡി മനോജ്, സ്റ്റുഡിയോ സഹായം അനില ബിന്ദ് ജമാൽ, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
4: ആകാശവാണി കണ്ണൂർ. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: നിനക്കൊരു BMW കിട്ടിയാൽ ആദ്യം എവിടെയാ പോവുക?
8: BMW ആദ്യം കിട്ടട്ടെ,
7: കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ.
8: എങ്ങനെ?
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഷോപ്പിംഗ് ചെയ്താൽ ബമ്പർ സമ്മാനമായി ഒരു BMW ആ കാത്തിരിക്കുന്നത്. കൂടാതെ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്
8: എന്ന ഞാനും വരും എന്റെ സ്വന്തം BMW.
7: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
10: ഹലോ പ്രിയ ഗീതം. ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
11: അതെങ്ങനെ?
10: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ.

0: ഇന്ത്യൻ സ്വന്തം മൈജി
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
9: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
6: 20 കാറുകൾ,
5: 25 സ്കൂട്ടറുകൾ,
6: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
5: 100,000 രൂപ വീതം 100 പേർക്ക്
6: ബമ്പർ സമ്മാനമായി BMW കാർ,
5: അങ്ങനെ 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യ ദീപ്തി. ഇതിൽ പേശിക്ഷയവും അനുബന്ധ രോഗങ്ങളും. കായചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു. ഒരു മണിക്ക് സ്വീറ്റ് 70s, 1970s മധുര ഗാനങ്ങൾ. 2:15 തുടർ നാടകം, 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. ഹോമിയോപ്പതി വകുപ്പിന്റെ ബന്ധ്യത നിവാരണ ചികിത്സാ പദ്ധതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി ജനനി പ്രോജക്ട് കൺവീനർ ഡോക്ടർ ലേഖ പി കെ മറുപടി പറയുന്നു. ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ. വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കൃഷിയും സംരംഭകത്വ സാധ്യതകളും. മയിൽ മുല്ലക്കുടിയിലെ കെ വി കുഞ്ഞികൃഷ്ണൻ, മകൻ ജിതിൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് കൃഷിജാലകം. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കളിൽ 2024-25 വർഷത്തിൽ പഠന കലാ കായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്ക് പാരിതോഷികത്തിന് അപേക്ഷിക്കാം. വെള്ളക്കടലാസിലെ അപേക്ഷയും ആവശ്യമായ രേഖകളും സഹിതം 2026 സെപ്റ്റംബർ 5 കണ്ണൂർ ജില്ലാ ഓഫീസിൽ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2705-194, ഇമെയിൽ kmtknr@gmail.com. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പിലാക്കുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും ഭാഷയിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്ന 17 വയസ്സ് പൂർത്തിയായവർക്കും ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ സാക്ഷരതാ പ്രേരക്മാർ വഴിയോ www.literacymissionkerala.org എന്ന വെബ്സൈറ്റ് വഴിയോ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9947-528-616, 9947-528-616. കണ്ണൂർ ജില്ലയിലെ അംഗീകൃത സ്വാശ്രയ TTIകളിൽ 2026-28 അധ്യയന വർഷത്തെ DLED കോഴ്സിലെ ഒഴിവുള്ള മെറിറ്റ് സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ 13 രാവിലെ 10 കണ്ണൂർ TTE ഓഫീസിൽ നടക്കും. യോഗ്യത 50% മാർക്കോടെ, പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. കൂടുതൽ വിവരങ്ങൾക്ക് DDEKNR.blogspot.com സന്ദർശിക്കുക. വെസ്റ്റ് എലേരി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡെസ്ക് ടോപ്പ് പബ്ലിഷിംഗ് ഓപ്പറേറ്റർ, ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ട്രേഡുകളിൽ ഒഴിവുള്ള SC വിഭാഗം, പൊതുവിഭാഗം സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. താൽപ്പര്യമുള്ളവർ 14 ഉച്ചയ്ക്ക് 1 മുമ്പ് ഓഫീസിലെത്തണം. ഫോൺ നമ്പർ 0467-2341-666, 0467-2341-666. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ഹോമിയോപ്പതി വകുപ്പിന്റെ വന്ധ്യത നിവാരണ ചികിത്സാ പദ്ധതിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കണ്ണൂർ ജില്ലാ ഹോമിയോ ആശുപത്രി ജനനി പ്രോജക്ട് കൺവീനർ ഡോക്ടർ ലേഖ പി കെ മറുപടി പറയുന്നു. വൈകിട്ട് 5:15 അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ, 5:43 ഞാറ്റുവേല, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവേദിയിൽ കൃഷിയും സംരംഭകത്വ സാധ്യതകളും, മയിൽ മുല്ലക്കോടിയിലെ കെ വി കുഞ്ഞികൃഷ്ണൻ, മകൻ ജിതിൻ കൃഷ്ണൻ എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് കൃഷിജാലകം. 7:35 FM ഹെൽത്ത് പ്ലസ്, 8:00 കിളിക്കൂട്ടം. കാലിക്കടവ് ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 9:30 ചിത്രീകരണം.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ടി കൃഷ്ണനും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട് കേൾക്കാം.
1: വരിക വരിക എന്ന് ഞാൻ ചൊല്ലി സ്തുതിച്ചവരെ വിളിക്കുമ്പോൾ ഇന്നെന്നോടും കൂടെ നിന്നോടും കൂടെ അടിയാലേ അടികലുങ്ങി മുടിയാലേ മുടികലുങ്ങി ആത്മബോധം താൻ കുലുങ്ങി ആടി അരളി ചെയ്ത് വിളിച്ചത്ത് വരുവാൻ മടിക്കരുതല്ലോ എന്ന് തന്നെ ആരാധിക്കും മുന്നം വാണപ്പെട്ടത് ഒരു തെക്കേനളങ്കൂർ വാഴും തെക്കേൻ കരിയാത്ത കരുമകനെ.

ആം ഒരു വേഷം വാഴുക, ദൈവേ രണ്ടും മാം ശിവശക്തി സ്വരൂപം വാഴുക, മൂന്നും മാം ത്രിമൂർത്തികളും വാഴുക, നാലും മാം നാല് വേദം വാഴുക, അഞ്ചും മാം പഞ്ചഗുരുക്കന്മാരും, ആറും മാം മറുപരി ജാതികളും, ഏഴും മാമൂരിക്കന്മാരും, എട്ടും മാന്ദ്രവട്ടക്ഷരവും, ഒമ്പത് വാവും നമസ്കാരവും, പത്തിൽ ബ്രഹ്മവും, പന്ത്രണ്ട് രാശിയും, പതിനഞ്ച് പക്കവും, ഇരുപത്തേഴ് നക്ഷത്രങ്ങളും, നാൾ മീനും കോൾമീനും, നാളും നക്ഷത്രങ്ങളും, വാഴുക പോലും ദൈവം.

അന്ന് തെക്കുമല കോട്ടയിലും വടക്കുമല കോട്ടയിൽ രണ്ടേ രണ്ട് ദൈവങ്ങൾ പോന്ന് പിറപ്പാൻ ഇരുളും മാം ഇരുളുമില്ല, വെളിയും മാം വെളിയുമില്ല, ഓടുവതില്ല ഉറപ്പതില്ല പാർവതില്ല വറപ്പതില്ല, മനുഷ്യരെങ്കിൽ വേദോ ബ്രാഹ്മണരില്ല, നാൽക്കാൻ മൃഗത്തിങ്കിൽ ഗോദാവൂരിയില്ല, പാമ്പിങ്കിൽ അനന്തൻ വാസുകയില്ല, വൃക്ഷത്തിങ്കിൽ നല്ല രയാലില്ല, നെല്ലിൽ വരുന്നില്ല, പുല്ലിൽ കറുകയില്ല, 33 കോടി ദേവകളില്ല, 66 കോടി അസുരകളില്ല, 8000 കോടി ഋഷികളില്ല, യക്ഷകിന്നര ഗന്ധർവകം പുരുഷസിദ്ധി വിദ്യാധരചരണാദികളും ജീവയോനികളും അയോനികളും ഇല്ല.

അങ്ങനെയിരിപ്പൂവണ്ണ വെണ്ണകാലകലയുഗത്തിൽ എങ്ങനെയിരിപ്പൂയ സാക്ഷാൽ ഈശ്വരൻ തന്തിരുപടി അക്കാലങ്ങളിൽ നെല്ലിലേരി കണക്കേയും മുളക് തന്റെ കണക്കേയും മുള്ളു തന്റെ മൂർച്ച പോലെയും വാഴപ്പഴത്തിന്റെ മധുരം പോലെയും തള്ള തന്റെ പാൽ കണക്കേയും ഇരിക്കുമല്ലോ ഈ സാക്ഷാൽ ഈശ്വരൻ തന്തിരുപടി അക്കാലങ്ങളിൽ അങ്ങനെ ഇരിപ്പൂവണ്ണ പിണ്ണകാലകലിയുഗത്തിൽ എങ്ങനെ ഇരിപ്പൂ ഈ ആകാശവും ഭൂമി അക്കാലങ്ങളിൽ ഒരു കിണ്ണത്തിൽ വെച്ച് മറുകിണ്ണം കൊണ്ടും ഊടമർത്ത പോലെയും ഒരു താലത്തിൽ വെച്ച് മറുതാലം കൊണ്ടും ഊടമർത്ത പോലെയും താലപ്പറ്റായും തളികപ്പതിപ്പായും ഇരിക്കുമല്ലോ ഈ ആകാശവും ഭൂമി അക്കാലങ്ങളിൽ എങ്ങനെയെല്ലാം ഇത് വേർപെടുത്തേണ്ടെന്ന് നിരൂപിക്കത്തുടങ്ങൂർ നേരത്തെങ്കിൽ മായത്താലെ തോന്നി അവിടെ ഗണപതി ഭഗവാൻ ദർഭപ്പല്ലിൻ മുകളേറി തുമ്പിക്കരം കൊണ്ടുയർത്തുമ്പോൾ കോഴിമുട്ട പരിശമായും തോന്നിക്കാണാകുന്നു. മുട്ട വീണ് രണ്ടേ രണ്ട് മുറിയാകുന്നു. മേൽമുറി പോയത് ആകാശമായും കീഴ്മുറി വീണത് ഭൂമിയായും ഒഴുകിയതെല്ലാം വെള്ളമായും ഉറച്ചതെല്ലാം കല്ലായും കളനം താർ തലയോടായും നീറ്റിൽ പാവിതലനാറായും തോന്നിക്കാണാ.

അന്ന് കിഴക്കുതിയ കൂലപർവ്വതവും പടിഞ്ഞാറസ്ഥ കൂലപർവ്വതവും തോന്നിക്കാണാകുന്ന കിഴക്കുതിയ കൂലപർവ്വതത്തിന് താഴ്വരയിങ്ങൾ കൂടും കെട്ടിപ്പാർത്തിരിക്കുന്നല്ലോ രാജാജിടൻ എന്ന പക്ഷിരൂപം. പടിഞ്ഞാറസ്ഥ കൂലപർവ്വതത്തിന്റെ താഴ്വരയിങ്ങൾ കൂടും കെട്ടിപ്പാർത്തിരിക്കുന്നല്ലോ ഗംഗയാഗോളമെന്ന പക്ഷിരൂപം. അന്ന് രാജാജടൻ എന്ന പക്ഷിരൂപം പാരിപ്പറന്ന് ഗംഗയാഗോളമിരുന്ന വലങ്കും അമ്മലേ ചെന്നിരുന്നു കൊള്ളുന്നു. അന്ന് ഗംഗയാഗോളം കണ്ടിട്ട് രാജാജടനൊപ്പം കണ്ടരുമ്പം കേട്ടരുമ്പം കുറയുമല്ലോ. രാജാജടനെ കണ്ടിട്ട് ഗംഗയാഗോളക്കൊപ്പം കണ്ടരുമ്പം കേട്ടരുമ്പം കുറയുമല്ലോ. അപ്പോഴും പറയുന്നല്ലോ രാജാജടൻ എന്ന പക്ഷിരൂപമാം, നീ എന്തിനാണോ ഗംഗയാഗോളയെ മനമാരാഞ്ഞു മന ദുഃഖപ്പെട്ടിരിക്കുന്നത്? നിനക്കഴകിയ ഭർത്താ വായ് നിന്ന്

അന്ന് രാജാജയുടെ എന്റെ വാക്കിനാലും വടിവിനാലും നോക്കിനാലും നൊടിവിനാലും കാറ്റിനാലും കരിവിനാലും ഗംഗയാകോള കഞ്ചിൻ രണ്ട് ഏഴു മാസം അണിഗർഭം പതന്തകിയെന്ന് അപ്പോഴും പറയുന്നുള്ളൂ രാജാജടൻ എന്ന പക്ഷരൂപത്തോട് ഗംഗയാകോള എന്ന പക്ഷരൂപം കേൾപ്പതുണ്ടോ നിങ്ങളും എന്റെ പക്ഷിഭർത്താവേ? നിങ്ങളുണ്ടും കായികനി അല്ല, നിങ്ങളുള്ളും ഞാനുണ്ടും കായികനി, ഇങ്ങനെ ഞാനുണ്ടും. ആ നീരേഴ് പതിനാല് രോഗവും ചെറുകും തൊട്ടിപ്പറന്നു അല്ലല്ല, മാമലമ്മലും പോയി ചെന്നു അല്ലല്ല, പൂഞ്ചോലയും പോയി ചെന്നു അല്ലല്ല, ഞെളിമ്പൻ പഴവും കൊത്തി അമൃതയത്ത് കഴിപ്പൂ ചെയ്തു അല്ലല്ല, ഞെളിമ്പൻ പഴവും കൊത്തി കൊക്കിന്റെ നാളത്തിൽ വെച്ച് ഗംഗയാകോളക്കം കൊണ്ടു കൊടുക്കുന്നു കൊത്തി കൊതിയാവ്രതം തീർന്നത് ഒരു ഗംഗയാകോൾ രാജാജടേന്ദ്ര ഇടത്തെ അണിവരയിലും വലത്തെ അണിവരയിലും താലം പോലെ അടിവരുത്തി കുട്ടും പോലെ കുഴിച്ച് കൂടും കെട്ടി കൂട്ടിലേ കൂടും കാലം അന്ന് ഏഴും മൂന്നും പത്ത് മാസം അണിഗർഭം പതന്തകീന്ന് ഗംഗയാകോളക്ക് താണോരടവേന്ന് ഉയർന്നോരു കൊമ്പേറി നിൽക്കുന്നു.

അന്നൊന്ന് വിളിച്ചതാ തട്ട് തോറ് വെള്ളിയനൊന്നും ശ്രീമിട്ട് ആ കുക്കും വാരം ചുറുകും വാരം മാറാനും പുട്ട് കാല് വഴുത് കൈ വഴുത് ഭൂമശൃംഗാരത്തും കൽ വീണടിഞ്ഞു പോകുമ്പോൾ ഒഴുകിയതെല്ലാം വെള്ളമായും ഉറച്ചതെല്ലാം കല്ലായും നീറ്റിൽ പാവിതലം നാടായും കാളനെന്താർ തലയോടായും തോന്നിക്കാണാം.

അവളിയും ഓടുവതും ഉറപ്പതും പാർവതും പറപ്പതും മനുഷ്യരെങ്കിൽ വേദോ ബ്രാഹ്മണരും നാൽക്കാലും മൃഗത്തുങ്കൾ ഗോദാവരിയും പാമ്പങ്ങൾ അനന്തൻ വാസുകയും വൃക്ഷത്തുങ്കൾ നല്ലരിയാലും നെല്ലിൽ വരി നെല്ലും പുല്ലിൽ കറുകയും 33 കോടി ദേവകളും 66,000 കോടി അസുരകളും 83,000 കോടി ഋക്ഷികളും യക്ഷകിന്നർവ ഗന്ധർവ സിദ്ധ്യാവിദ്യാധരണാദികളും ജീവായോനികളും അയോനികളും ഉണ്ടാകുന്ന പോലും ദൈവങ്ങളെ അക്കാ

അന്ന് രണ്ട് വിളിച്ചത് ആ തെട്ടത് ഓരോ വള്ളിയൻ നിശയും ഉട്ടാ കൊക്കും വാലും ചെറുകും തുണ്ടും വളരായി മുപ്പട്ടേ കാൽവഴുതി കൈവഴുതി ഭൂമി സിംഗാരത്തെങ്കിൽ ഉടഞ്ഞു പോകുമ്പോൾ ഒഴുകിയതെല്ലാം വെള്ളമായും മുറച്ചതെല്ലാം കല്ലായും കാളനന്താർത്തലയോടായും നീറ്റിൽ പാവതലനാറായും തോന്നിക്കാണാകുന്നു എന്ന് തെക്കുമലക്കോട്ടയും വടക്കുമലക്കോട്ടയും കഞ്ചോരിക്കാവും തലശ്ശേരി കമ്മട്ടവും വട്ടത്തിൽ വാഴുന്ന കോയന്മാരും തൊട്ടാരക്കര കുറുന്നന്മാരും പാലാർ വീട്ടിൽ പടനായരും പാലക്കുന്നത്ത് വാഴുന്ന കോളയന്ത്ര നായരും ആയിരവില്ലി ദൈവങ്ങളും കരിങ്കുലക്കൻ തമ്മരും ഏത്തത്തും പൂങ്കിണറും പൂനിലാമുറ്റവും കാക്കയാട്ടവും തീപ്പയും കരിഞ്ചിരാടൻ കൽച്ചറയും കരിഞ്ചിരാടൻ കോമ്പനും കരിഞ്ചിരാടൻ കൽച്ചറയെങ്കിൽ ശിവനെന്നും വിഷ്ണുവെന്നും രണ്ടേ രണ്ട് മീനരൂപം.

0: അവരെല്ലാവരും ഒരു നാളെയെ പിറന്ന് പല നാളെയെ വിവരം തുടങ്ങാവൂർ നേരത്തെങ്കിൽ അപ്പോഴും പറയുന്നുള്ള പാല ആറ് വീട്ടിലെ പടനായാലും പാലക്കുന്നത്ത് വാഴുന്ന കുളേന്ദ്രനായാലും ഞങ്ങളുടെ അച്ഛനണ്ണന്മാർ കാലത്ത് പള്ളിവേട്ടനായ ആട്ട് വിലം കുറിച്ച് നേരം നമ്മൾ കാലത്ത് വേണ്ടി എന്നായ ആട്ട് എന്ന് പറയാ തുടങ്ങാവൂർ നേരത്തെങ്കിൽ അന്നേ കേരളം ദിവസം പള്ളിവേട്ടനായ ആട്ട് വിലം കുറിക്കുന്ന വിധിച്ചുള്ള ഒരു നാളെ രാശി എത്തുന്നത് നേരാളത്തൊടുത്ത് 4000 കണ്ണം വലിയ ഉണ്ടാക്കുന്നു നൂലാലത്തൊടുത്ത് 100000 കണ്ണം വലിയ ഉണ്ടാക്കുന്ന വിധിച്ചുള്ള ഒരു നാളെ രാശി എത്തുന്ന നായേക്കും കോട്ടയെന്ന് നായേക്കെന്ന് വലയെടുക്കും കോട്ടയെന്ന് വലയെടുക്കുന്ന നായും വലയും ചേകരും പരിപാലികളുമായി കുന്നൊന്നൂറ് കുന്നും വലിയ നൂറ് വലിയ ഒന്നായി കാപ്പഴിച്ച് കിട്ടുന്നായ ആടിയിട്ട് എങ്ങാനൊരു പന്നിപ്പുറവും പുരച്ചുമുടും കാണാൻ എന്നിട്ട് വട്ടമത്ത കരുമാറപ്പുറത്ത് ഇഷ്ടമത്ത നിങ്ങൾ കൂട്ടം കൂടുന്ന് ദാഹിച്ചു വന്ന ചേകവരെല്ലാം നിരന്ത വെട്ടി നീർ കുടിക്കുന്നു പുല്ലാഞ്ചു വെട്ടി നീർ കുടിക്കുന്ന ചേകവരെല്ലാം പുല്ലാഞ്ചു വെട്ടി നീർ കുടിക്കുന്നു നായികൾക്കെല്ലാം ചോലവെള്ളം കാട്ടിത്തണല്ലേ കൊണ്ട് കെട്ടുന്നു അപ്പോഴും പറയുന്നല്ലോ പാലാറ് വീട്ടിൽ പ്രണനായാലും പാലക്കുന്നത്ത് വാഴുന്ന കോളേന്ദ്രനായാലും കേൾപ്പിയതുണ്ടോ നീ ഇടോ രഞ്ജനാടൻ കോപ്പാ നീയും ചെന്നിട്ട് നമ്മൾക്കെല്ലാവർക്കും തന്നർ കുടിച്ച ദാഹം തീർപ്പാൻ തക്കത്തതോ ഒരു വീടും പടിയും കണ്ടേ ചുമ്പാടോ എന്ന് പറയാ തുടങ്ങാവോ നേരത്തെങ്കിൽ ഓടുവനാടുക്കത്തി പൂഞ്ഞിരുന്ന് പാണ്ഡിത്തൊപ്പാരം തലക്കമിളക്കുന്ന് മേക്കാട് വയക്ക് ഗണപതിക്കും വെച്ച് തൊഴുത് കീക്കാട് വയക്ക് സരസ്വതിക്കും വെച്ച് തൊഴുത് നിന്ന് വയക്കും കാടെല്ലാം നിന്ന് വയക്കുന്നു ഇരുന്ന് വയക്കും കാടെല്ലാം ഇരുന്ന് വയക്കുന്നു നടന്ന് വയക്കും കാടെല്ലാം നടന്ന് വയക്കുന്നു മണങ്ങി വയക്കും കാടെല്ലാം മണങ്ങി വയക്കുന്നു നീക്കി തുറന്നുയർന്ന് ഓർക്കുമ്പോ ഒരു താണൂരടവിൽ നോക്കുന്ന ഓരോസ്ഥലത്തുങ്ങൾ കണ്ടുവല്ലോ കരിങ്കുലക്കും തമ്മരവിയും അമ്മയുടെ ഏത്തത്തമ്പൂ മുടറും പൂന്നലാവിട്ടും കാക്കയാട്ടവും തീപ്പുകയും കണ്ടു കണ്ട് നായനാരെ നമ്മൾക്കെല്ലാവർക്കും തന്നർ കുടിച്ച ദാഹം തീർപ്പാൻ തക്കത്തതോറു കാക്കയാട്ടവും തീപ്പുകയും കണ്ടു കണ്ട് നായനാരേ
1: എന്നും പറയുന്നു അന്ന് വെള്ളത്താർ നമ്മളോട് പടയോങ്ങി.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇ മാർക്കറ്റ് പ്ലേസിന്റെ വ്യാപാര മൂല്യം 422 കോടിയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രി CP ജോൺ. കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ ഇന്ന് തുടക്കം. വെള്ളിയാഴ്ച വരെയാണ് അഭ്യാസ പ്രകടനം. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ്, EOD സംഘങ്ങൾ തമ്മിലെ പരസ്പര പ്രവർത്തനക്ഷമത, പ്രൊഫഷണൽ സഹകരണം എന്നിവ ശക്തിപ്പെടുത്താനാണ് അഭ്യാസം ലക്ഷ്യമിടുന്നത്. കൊച്ചിയിൽ നിന്ന് നഹീമ പി.
2: 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ

0: നിക്ഷേപ വിദഗ്ധ കൈമാറ്റങ്ങൾ, ക്രോസ് ട്രെയിനിംഗ്, ഉപകരണങ്ങളുടെ പ്രദർശനം, സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവ ഉൾപ്പെടും. സമകാലിക ഇഒഡി രീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, മികച്ച പ്രവർത്തന രീതികൾ എന്നിവ കൈമാറുന്നതിന് ഈ പരിപാടി വഴിയൊരുക്കും. ഒപ്പം ഇരു വിഭാഗത്തിന്റെയും ശേഷി, പ്രവർത്തന ആശയങ്ങൾ, തൊഴിൽപരമായ കാഴ്ചപ്പാടുകൾ എന്നിവ മനസ്സിലാക്കാനും ഇത് അവസരമൊരുക്കുന്നു. ഇരു നാവികസേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് നടപടിക്രമങ്ങൾ പരിഷ്കരിക്കുന്നതിനും പരസ്പര ധാരണ വർദ്ധിപ്പിക്കുന്നതിനും അഭ്യാസ പ്രകടനം സഹായിക്കും. 2005 മുതൽ ഇന്ത്യൻ നാവികസേനയും US നേവിയും സംയുക്തമായി രക്ഷപ്പെടുത്തൽ, ഇഒഡി അഭ്യാസങ്ങൾ എന്നിവ നടത്തി വരുന്നുണ്ട്. ഈ പ്രത്യേക ഉഭയകക്ഷി പരിശീലന അഭ്യാസത്തിന്റെ 8-ാമത് പതിപ്പാണ് കൊച്ചിയിൽ ഇന്ന് ആരംഭിക്കുന്നത്.
1: ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. അയോധ്യയിലെ ഭണ്ഡാര തട്ടിപ്പ്, നീറ്റ് പ്രക്ഷോഭ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന തുടങ്ങിയവ ഉന്നയിച്ചാണ് പ്രതിപക്ഷം ലോക്സഭയിൽ പ്രതിഷേധിച്ചത്. ഇതേ തുടർന്ന് സഭ ഉച്ചയ്ക്ക് 2 നിർത്തിവച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടികൾ ഉച്ചയ്ക്ക് 12 നിർത്തിവച്ചത്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്ന ബിൽ ലോക്സഭയിൽ ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ചു. 10 ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്തം വ്യാപാര മൂല്യം 422 രൂപയിൽ നിന്ന് 1.55 രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. സ്ത്രീകളുടെ നേതൃത്വത്തിൽ 2 സംരംഭങ്ങൾ ഉൾപ്പെടെ 12 സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളും 42,000 സ്റ്റാർട്ടപ്പുകളും ഇ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തപാൽ വകുപ്പ് കേരള സർക്കിൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി പുറത്തിറക്കുന്ന തപാൽ മുദ്ര, പ്രീമിയം പ്രത്യേക കവർ എന്നിവ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്തു. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2,000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി വിപണന കേന്ദ്രം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് വില വർധനവ് തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും വിപണി ഇടപെടലിന് 10,50,00,000 രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും സിദ്ദിഖ് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി കോൺക്ലേവിന് കോഴിക്കോട്ട് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ KSRTC ബസ് അപകടത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മരിച്ച സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായതായി മന്ത്രി CP ജോൺ അറിയിച്ചു. ബസ് ഓടിച്ചത് പരിചയസമ്പന്നനായ ഡ്രൈവറാണെന്നും മതിയായ വിശ്രമം ലഭിച്ചിരുന്നതായും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മരിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും CP ജോൺ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. താൽക്കാലിക ജീവനക്കാരും അപകടത്തിൽ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് താൽക്കാലിക ജോലി ലഭ്യമാക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും CP ജോൺ അറിയിച്ചു. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഒരുക്കിയതായി മന്ത്രി CP ജോൺ അറിയിച്ചു. മറ്റന്നാൾ പുലർച്ചെ മുതൽ സംസ്ഥാനത്തെ 13 പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ ആരംഭിക്കും. ബലിതർപ്പണ കേന്ദ്രങ്ങളിലെ യാത്ര തിരക്ക് കൃത്യമായി നിരീക്ഷിച്ച് യഥാസമയം വാഹനങ്ങൾ ലഭ്യമാക്കാൻ ഓരോ കേന്ദ്രത്തിലും പ്രത്യേക സംഘത്തെയും ഓഫീസർമാരെയും നിയോഗിച്ചതായും മന്ത്രി പറഞ്ഞു. കർക്കിടക വാവുബലി തർപ്പണത്തിനെത്തുന്നവർക്ക് യാത്ര സുഗമമാക്കുന്നതിന് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. കൂടാതെ മറ്റന്നാൾ പുലർച്ചെ 5 ആലുവയിൽ നിന്നും 5:30 തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടായിരിക്കുമെന്ന് മെട്രോ അധികൃതർ അറിയിച്ചു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവുബലി തർപ്പണം മറ്റന്നാൾ പുലർച്ചെ തുടങ്ങും. ക്ഷേത്രക്കടവിൽ വാവുബലിക്ക് ത്തോളം പേർ എത്തുമെന്നാണ് കണക്കാക്കുന്നത്. വാവുബലി രസീതിന് 40 രൂപയാണ്. രസീദ് വിതരണം ക്ഷേത്രം കൌണ്ടറിൽ തുടങ്ങി. വാവുരിക്കൽ ദിനമായ ചൊവ്വാഴ്ച ഉച്ച മുതൽ തിരുനാവായ ഗാന്ധി സ്മാരകത്തിനടുത്തും പടിഞ്ഞാറേ ആൽത്തറ ഭാഗത്തും പ്രത്യേക കൌണ്ടറുകൾ ഒരുക്കും. മഴയും വെയിലും കൊള്ളാതെ ബലിയിടാൻ ക്ഷേത്ര കവാടം മുതൽ പടിഞ്ഞാറേ നടവരെ പന്തലൊരുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ചില ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ കോട്ടയം ജില്ലയിൽ KSEB 1.75 രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്ക്. ശനിയാഴ്ച വരെ എടുത്ത കണക്കനുസരിച്ച് പാലാ സർക്കിളിന് കീഴിലെ 21 ഇലക്ട്രിക്കൽ സെക്ഷനുകളിലായി 1 രൂപയുടെ നഷ്ടമുണ്ടായതായാണ് KSEB വിലയിരുത്തുന്നത്. അട്ടപ്പാടിയുടെ പരമ്പരാഗതമായ കാർഷിക അറിവിനും തദ്ദേശീയ വിത്തുകളുടെ സംരക്ഷണത്തിനും സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം. ഇത്തവണത്തെ പൈതൃക കാർഷിക പുരസ്കാരം നേടിയത് പാലക്കാട് ഗൊട്ടിയാർകണ്ടി ഉന്നതിയാണ്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട്ടു നിന്ന് ഫൈസൽ അലിമുത്ത്.
2: പ്രധാനമായും കുറുമ്പ ആദിവാസി സമൂഹം താമസിക്കുന്ന ഈ ഉന്നതിയിൽ തലമുറകളായി കൈമാറി വരുന്ന പഞ്ചകൃഷി സമ്പ്രദായത്തിനൊപ്പം ചെറുധാന്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ജൈവ പ്രകൃതി കൃഷി, സംയോജിത കാർഷിക രീതി എന്നിവയാണ് പിന്തുടരുന്നത്.

0: ഭവന്റെ പിന്തുണയോടെ കർഷകരും ഊരുമൂപ്പനും ഉൾപ്പെടെയുള്ള ഉന്നതിയിലെ കുടുംബങ്ങളാണ് കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ജലക്ഷാമവും വന്യമൃഗശല്യവും സമ്പന്ന സൗകര്യങ്ങളുടെ കുറവും അതിജീവിച്ച് കരസ്ഥമാക്കിയ അംഗീകാരം കൊട്ടിയാർ കണ്ടിയുടെ കാർഷിക വികസനത്തിന് കൂടുതൽ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
1: ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലെ സെമിനാറിൽ ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നിവ അടിസ്ഥാനമാക്കി 4 വ്യത്യസ്ത സെഷനുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിലെ ഗോത്രപ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. സെമിനാറിനോടനുബന്ധിച്ച് പോസ്റ്റർ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശില്പശാല നാളെ സമാപിക്കും. കടലിൽ കാണാതായ തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് മന്ത്രി രമേശ് ചെന്നിത്തലയും മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾ മന്ത്രിമാരെ ആശങ്കകൾ അറിയിച്ചു. ജോണിനുവേണ്ടി തിരച്ചിൽ തുടരുകയാണെന്നും പ്രതീക്ഷ നഷ്ടമായിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഗൗതം കൃഷ്ണയുടെ കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ കുടുംബത്തിനുണ്ടാകും. തെരച്ചിലിന്റെ ആദ്യഘട്ടങ്ങളിൽ കോസ്റ്റ് ഗാർഡിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമെന്നും കോസ്റ്റൽ പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും രമേശ് ചെന്നിത്തല കൊല്ലത്ത് പറഞ്ഞു. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫിഫ അണ്ടർ 18 ഏഷ്യ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വ്യാഴാഴ്ച അഹമ്മദാബാദിൽ തുടക്കമാകും. വെള്ളിയാഴ്ച ജപ്പാനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഈ മാസം 23-നാണ് ഫൈനൽ മത്സരങ്ങൾ. കോഴിക്കോട് NIT ഭരണസമിതിയിലേക്ക് വിവാദ വ്യവസായിയെ നാമനിർദ്ദേശനം ചെയ്ത സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തിൽ പ്രതിഷേധിച്ച് BJP NIT മാർച്ച് നടത്തി. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ടാഗോർ ഹാളിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ഉടനെ ആരംഭിക്കുന്നതിന് നിലവിലെ തടസ്സങ്ങൾ നീക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകണമെന്ന് കോഴിക്കോട് ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലയുടെ 52-ാമത് വാർഷിക ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. മിഠായിത്തെരുവ് കിഡ്സൺ കോർണറിൽ നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ച സ്ഥലത്ത് സാംസ്കാരിക കേന്ദ്രം ഉൾപ്പെടുന്ന വിപണന മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നും കല ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകരുടെ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഹജ്ജ് പോർട്ടലുകളുടെ സാങ്കേതിക സംയോജനം സംബന്ധിച്ച് ഇന്ത്യയും സൗദി അറേബ്യയും ചർച്ച നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ US നാവികസേനകളുടെ സംയുക്ത പരിശീലനത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഈ മാർക്കറ്റ് പ്ലേസിന്റെ വ്യാപാര മൂല്യം 422 കോടിയിൽ നിന്ന് 1.55 ലക്ഷം കോടി രൂപയിലധികമായതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് കൃഷിവകുപ്പ് 2000 പച്ചക്കറി ചന്തകൾ തുടങ്ങുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് KSRTC പ്രത്യേക സർവീസുകൾ തുടങ്ങുമെന്ന് മന്ത്രി CP ജോൺ. കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാറിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്ന് ആരോഗ്യദീപ്തിയിൽ പേശിക്ഷയവും അനുബന്ധ രോഗങ്ങളും എന്ന വിഷയത്തിൽ കായചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് സംസാരിക്കുന്നു.
3: നമസ്കാരം. നമ്മളിൽ പലരെയും ബാധിക്കുന്ന, എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സാരമായി ബാധിക്കുന്നതുവരെ നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ഒരു പ്രധാന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. പേശികളുടെ ശോഷണം, അല്ലെങ്കിൽ മാംസബലക്ഷയം അഥവാ മസിൽ വേസ്റ്റിംഗ് എന്ന് പറയും. ഇതിന് അട്രോഫി, ഡിസ്ട്രോഫി മുതലായ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ വകഭേദങ്ങൾ, ആയുർവേദത്തിൽ ഇതിനെ മാംസധാതുക്ഷയം എന്നാണ് വിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ പേശികളുടെ

ആരോഗ്യത്തെ അത്ര ഗൗരവമായി എടുക്കാറില്ല. കായിക താരങ്ങളെക്കുറിച്ചോ ബോഡി ബിൽഡർമാരെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ മാത്രമാണ് മസിലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ മെറ്റബോളിസം എന്ന് പറയും, ഇവയുടെ ചാലകശക്തിയാണ് പേശികൾ. നടക്കാനും ശ്വസിക്കാനും നേരെ നിൽക്കാനും വലിയ രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ഈ പേശികളാണ്, അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ആരോഗ്യത്തോടെയുള്ള മാംസമാണ്. ഇവയ്ക്ക് ക്ഷയം സംഭവിക്കുമ്പോൾ നമ്മുടെ ഊർജ്ജസ്വലതയും സ്വാശ്രയത്വവുമാണ് നഷ്ടപ്പെടുന്നത്. ആയുർവേദം ഇതിനെ ഓജസ് എന്നും കൂടി വിളിക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൃത്യതയാർന്ന രോഗനിർണയ രീതികളെയും ആയുർവേദത്തിൻ്റെ ആഴമേറിയ ജ്ഞാനത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ രോഗികൾക്കും അതുപോലെ തന്നെ സാധാരണ സ്വസ്ഥതയോടെ കഴിയുന്നവർക്കും എങ്ങനെ ഇതിനെ നോക്കിക്കാണാം എന്നതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് ആധുനിക ശാസ്ത്രം ഈ അവസ്ഥയെ എങ്ങനെ കാണുന്നു എന്ന് നോക്കാം. പേശികളുടെ ശോഷണം എന്നത് ഒരു ഒറ്റപ്പെട്ട രോഗമല്ല, മറിച്ച് പലവിധ രോഗങ്ങളുടെയോ ശാരീരിക അവസ്ഥകളുടെയോ പ്രതിഫലനമാണ്. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ശരീരം പുതിയ പേശീകോശങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പഴയവ നശിച്ചു പോകുന്ന അവസ്ഥയാണിത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളെപ്പറ്റി നോക്കാം. ഒന്നാമതായി സാർക്കോപീനിയ, അതായത് പ്രായമാകുമ്പോഴുണ്ടാകുന്ന പേശി ക്ഷയം. പ്രായമാകുന്തോറും ശരീരത്തിന് പ്രോട്ടീൻ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. ഹോർമോൺ വ്യതിയാനങ്ങളും ശാരീരിക അധ്വാനക്കുറവും ഇതിന് ആക്കം കൂട്ടുന്നു. ആയുർവേദം ഇതിനെ പ്രായാധിക്യത്തിൽ അല്ലെങ്കിൽ വാർദ്ധക്യാവസ്ഥയിലുണ്ടാകുന്ന വാതവൃദ്ധിയും തദ്വാര ഉണ്ടാവുന്ന ധാതുക്ഷയവുമായാണ് ഈ അവസ്ഥയെ അനുമാനിക്കുന്നത്. പ്രായമായവർക്ക് ഒരു കസേരയിൽ നിന്ന് എഴുന്നേൽക്കാനോ ഒരു കുപ്പി തുറക്കാനോ ഉള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ രീതിയിലുള്ള മാംസധാതു ക്ഷയം അനുഭവിക്കുന്നത് കൊണ്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കച്ചേക്സിയ എന്ന് പറയുന്നത്. ഇത് മറ്റു പല ഗുരുതര രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മാംസധാതു ശോഷണമാണ്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയാണ്. അർബുദം അല്ലെങ്കിൽ വിട്ടുമാറാത്ത ഹൃദ്രോഗങ്ങൾ, വൃക്കാരോഗങ്ങൾ എന്നിവ ബാധിച്ചവരിലോ ട്യൂബർകുലോസിസ് പോലെയുള്ള അല്ലെങ്കിൽ ക്ഷയം പോലെയുള്ള അസുഖം ബാധിച്ചവരിലും മറ്റും ആണ് ഇത് കാണപ്പെടുന്നത്. ഇത്തരം രോഗങ്ങൾ ശരീരത്തിൽ വലിയ തോതിൽ കോശജ്വലനം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും ഉണ്ടാക്കും. ഈ അവസ്ഥയിൽ പ്രതിരോധ സംവിധാനം പേശീകോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങും. വെറുതെ ആഹാരം കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം ഇത് മാറ്റാൻ കഴിയില്ല. ശരീരത്തിനകത്തെ ആന്തരിക അഗ്നിയെയാണ് ആദ്യം ശമിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ രീതിയിൽ വരുന്ന മാംസധാതു ശോഷണമാണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് അല്ലെങ്കിൽ MND എന്ന പേരിൽ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഒരു കാരണം. നമ്മുടെ നാഡീവ്യൂഹം കൃത്യമായി സന്ദേശങ്ങൾ നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ പേശികൾക്ക് ചലിക്കാനാവുന്നത്. ഈ പറഞ്ഞ മോട്ടോർ ന്യൂറോൺ രോഗങ്ങളിൽ പേശികളെ നിയന്ത്രിക്കുന്ന നാഡീകോശങ്ങൾ നശിച്ചു പോകുന്നു. നാഡികളിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിലയ്ക്കുമ്പോൾ പേശികൾ ഉപയോഗശൂന്യമാവുകയും ക്രമേണ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. നാലാമത് കാരണമാണ് മസ്കുലാർ ഡിസ്ട്രോഫി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു ചില അസുഖങ്ങൾ. ഈ മസ്കുലാർ ഡിസ്ട്രോഫി വ്യത്യസ്ത തരത്തിലുണ്ട്. ഇത് പ്രധാനമായും ഒരു ജനിതക രോഗമാണ്. പേശികളുടെ ഘടന നിലനിർത്താനാവശ്യമായ ഡിസ്ട്രോഫിൻ എന്ന പ്രോട്ടീൻ്റെ കുറവ് മൂലമാണ് ഇത് സംഭവിക്കുന്നത്. കാലക്രമേണ പേശികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും അവയുടെ സ്ഥാനത്ത് മറ്റു ചില കൊഴുപ്പുകളോ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യുകളും നിറയുകയും ചെയ്യുന്നു. പ്രായക്കൂടുതൽ കൊണ്ടോ മറ്റു രോഗങ്ങൾ കൊണ്ടോ നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടോ ആകട്ടെ, അന്തിമഫലം ശരീരത്തിൻ്റെ ബലഹീനത തന്നെയാണ്. ഇനി ആയുർവേദ വീക്ഷണത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. കായ ചികിത്സാ കണ്ണുകളിലൂടെ ഈ അവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നത് 7 ധാതുക്കളാണ്, സപ്തധാതുക്കൾ എന്ന് പറയും. അതിൽ പേശികളെ മാംസധാതു എന്ന് വിളിക്കുന്നു. ധാതു എന്ന് പറഞ്ഞാൽ ടിഷ്യു എന്നാണ് ആധുനിക പദം. ഒരു ധാതുവിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നത് അതിന് ലഭിക്കുന്ന പോഷണത്തെയും ആ ധാതുവിലേക്കുള്ള ദഹനാഗ്നിയിലേക്കും അല്ലെങ്കിൽ ധാത്വാഗ്നി എന്ന് പറയാം ആശ്രയിച്ചാണ്.

0: പേശീക്ഷയം സംഭവിക്കുന്ന ഒരു രോഗിയിൽ അവയുടെ അല്ലെങ്കിൽ അവരുടെ അഗ്നിക്ക് ദഹന ഉപാപചയ പ്രക്രിയകൾ ചെയ്യുന്ന ഫാക്ടറിനെയാണ് നമ്മളിവിടെ അഗ്നി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന തീയല്ല ഇവിടെ അഗ്നിയുണ്ട് മനസ്സിലാക്കേണ്ടത്. ഒരു മെറ്റബോളിക് ഫാക്ടറാണ് ഇവിടെ നമ്മൾ അഗ്നി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ അഗ്നിക്ക് ഗുരുതരമായ തകരാറ് സംഭവിച്ചിട്ടുണ്ടാകുമ്പോഴാണ് പേശീക്ഷയം അല്ലെങ്കിൽ ഈ മാംസധാതുവിലിരിക്കുന്ന ഈ അഗ്നിക്ക് സംഭവിക്കുമ്പോഴാണ് ഈ പ്രധാന പറഞ്ഞ മാംസധാതു ക്ഷയം സംഭവിക്കുന്നത്. പ്രായമാകുമ്പോഴുണ്ടാകുന്ന ശോഷണത്തിലും ന്യൂറോൺ സംബന്ധമായ രോഗങ്ങളിലും വാതദോഷത്തിൻ്റെ വലിയ തോതിലുള്ള കോപമാണ് നമ്മൾ കാണുന്നത്. വാതത്തിൻ്റെ സ്വാഭാവിക ഗുണങ്ങളിൽ വർദ്ധിക്കുമ്പോൾ ശരീരത്തിൻ്റെ സ്രോതസ്സുകളിൽ വാതം വർദ്ധിക്കുകയും അത് പ്രബലമാവുകയും അങ്ങനെ പോഷകാംശങ്ങളെ വറ്റിച്ചു കളയുകയും സ്ഥിരമുള്ള മാംസധാതുവിന് ക്ഷയം വരുത്തുകയും ചെയ്യുന്നു. എന്നാൽ കച്ചേക്സിയ പോലെയുള്ള അവസ്ഥകളിൽ ആധുനിക ശാസ്ത്രം പറയുന്ന ഇൻഫ്ലമേഷനെ ആയുർവേദം കാണുന്നത് ആമം എന്ന അവസ്ഥയോ അല്ലെങ്കിൽ പിത്തദോഷത്തിൻ്റെ കോപവുമായിട്ടോ ആണ്. ശരീരത്തിലെ ഈ വികൃതമായ അഗ്നി സ്വന്തം കോശങ്ങളെ തന്നെ ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് മാംസധാതുവിലേക്ക് പോഷകങ്ങൾ എത്തിക്കുന്ന സ്രോതസ്സുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ദഹനശേഷി ശരിയാക്കാതെ രോഗിക്ക് എത്ര ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ആഹാരം നൽകിയാലും അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് നൽകിയാലും അത് ഫലം ചെയ്യാതിരിക്കുന്നത്. സ്രോതസ്സുകളിലെ തടസ്സം കാരണം ആ പോഷണം പേശികളിൽ എത്തുന്നില്ല. ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ സമഗ്രമായ രീതി പ്രസക്തമാകുന്നത്. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഫിസിയോതെറാപ്പിക്കും പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾക്കും മറ്റും മുൻഗണന നൽകുന്നു. അത് തീർച്ചയായും ആവശ്യവുമാണ്. എന്നാൽ ആയുർവേദം ഇതിനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ മേഖല കൂടി കൂട്ടിച്ചേർക്കുന്നു. അതാണ് രസായന ചികിത്സ. രസായനം എന്നത് വെറുമൊരു ടോണിക് കഴിക്കലല്ല. കോശങ്ങളിലേക്കുള്ള രക്തയോട്ടവും പോഷണവും സൂക്ഷ്മതലത്തിൽ ഉത്തേജിപ്പിക്കുന്ന സവിശേഷമുള്ള ചികിത്സാരീതിയാണിത്. നഷ്ടപ്പെട്ടവയെ അവ പുനർജീവിപ്പിക്കുന്നു. നഷ്ടപ്പെട്ട മാംസധാതുവിനെ അവ നവജീവൻ നൽകുന്നു.
1: പേശീക്ഷയവും അനുബന്ധ രോഗങ്ങളും എന്ന വിഷയത്തിൽ കായചികിത്സാ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ശ്യാം പ്രസാദ് തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലകശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി

0: ഗ്രാൻഡ് പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്പോർട്സ് വ്യവസ്ഥ ഏക് ബാത് ലേക്കിൻ ദേശ് മെഡൽ തബ് പ്രാപ്ത കർത്താ ഹൈ ജബ് ദേശ് മേ സ്പോർട്സ് കൾച്ചർ ബൻതാ ഹൈ. ദോസ്തോ ആപ്നെ ബഹുത് ബഡാ കാം കിയാ ഹൈ, ദേശ് കാ നാം റോശൻ കിയാ ഹൈ, ആപ്കോ മേ ബഹുത് ബധായി ദേതാ ഹൂം. ഓർ ആപ് വിശ്വാസ് കീജിയേ, ആഗേ ഭി ആപ് വിജയി ഹോംഗേ ഓർ ഫിർ സേ ഏക് ബാർ യഹീ പർ ഹം മിലേംഗേ.
0: ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരങ്ക യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരങ്കായാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150th വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നു വരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ 4 ദിവസത്തെ മൗറീഷ്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
3: ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഹിരാക്കുട് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്നു. ഉത്തരാഖണ്ഡിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ കാരണം മലയോര പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ അടച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന്

0: ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതി ചർച്ചയ്ക്ക് ശേഷം എതിരില്ലാതെയാണ് രൂപരേഖ പാസാക്കിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത തുറക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും സംഭാഷണം നടത്തിവരികയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കടക വാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30-ന് 11:30 സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651-ലും നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദനശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60%-ത്തിലധികമാണിത്. രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുത്തുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരളം പുനർനാമകരണ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്വീറ്റ് 70s 1970s മധുരഗാനങ്ങൾ. ആദ്യം അഭയം എന്ന ചിത്രത്തിൽ ലത പാടിയ ഗാനം, വള്ളത്തോളിൻ്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

അടുത്ത ഗാനം ഇന്റർവ്യൂ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദക്ഷിണാമൂർത്തി.